ചരരാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശ

സർവലോക സർവജ്ഞശക്തനഥ വത്സല സർവശേഷി സ്വാമി സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തനഥ വത്സല

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാതഭദ്രവജ്രാംബുശാംബുരുഹകല്പക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ ശ

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ.

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാ മമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ. സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാ മമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹ്ലിയ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 8 വ്യാഴാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 22 പൂരം നക്ഷത്രം. കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം പങ്കുവയ്ക്കട്ടെ: അന്ധകാരത്തെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളെ പഴിചാരി സമയം കളയാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചെറിയൊരു ശ്രമമെങ്കിലും നടത്തണമെന്നാണ് കൺഫ്യൂഷ്യസ് ഓർമ്മിപ്പിക്കുന്നത്. ചുറ്റും ഇരുട്ടാണെന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നതുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ പോസിറ്റീവ് പ്രവൃത്തിയിലൂടെ മാറ്റത്തിന് തുടക്കമിടാൻ കഴിയും. ആ ചെറിയ വെളിച്ചം പിന്നീട് വലിയൊരു വഴികാട്ടിയായി മാറും. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 8-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ സായുധ സേനയുടെ ആകാശ പ്രതിരോധ വിഭാഗമായ ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥാപിതമായത് 1932 ഒക്ടോബർ 8-നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന പേരിൽ ആരംഭിച്ച ഈ സേനാ വിഭാഗം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത പങ്കാണ് വഹിക്കുന്നത്. രാജ്യത്തിന്റെ ആകാശ അതിർത്തികൾ കാക്കുന്ന സൈനികരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി വിപുലമായ പരേഡുകളോടെ ആഘോഷിക്കപ്പെടുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയായ കാശ്മീരിൽ റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭയാനകമായ കാശ്മീർ ഭൂകമ്പമുണ്ടായത് 2005 ഒക്ടോബർ 8-നാണ്. പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദ് കേന്ദ്രീകരിച്ചുണ്ടായ ഈ പ്രകൃതി ദുരന്തത്തിൽ 80,000-ത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 10,00,000-ക്കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു. ജമ്മു കാശ്മീരിലെ ഉറി തങ്ദാർ മേഖലകളിലും ഇത് വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു. ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ മുൻഷി പ്രേംചന്ദ് അന്തരിച്ചത് 1936 ഒക്ടോബർ 8-നാണ്. ഉപന്യാസ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഗോദാൻ, ഗബാൻ, സേവാസദൻ എന്നീ നോവലുകളും അനേകം ചെറുകഥകളും ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തിന്റെയും കർഷകരുടെ ദുരിതങ്ങളുടെയും നേർക്കാഴ്ചയായിരുന്നു. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ലെക് വലേസിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വിപ്ലവകരമായ സോളിഡാരിറ്റി ട്രേഡ് യൂണിയനെ സർക്കാർ ഔദ്യോഗികമായി നിരോധിച്ചത് 1982 ഒക്ടോബർ 8-നാണ്. എന്നാൽ ഈ നിരോധനത്തെ മറികടന്ന് ശക്തമായ ജനകീയ പോരാട്ടത്തിലൂടെ പിൽക്കാലത്ത് കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസത്തിന്റെ പതനത്തിന് വഴിയൊരുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷകനായി നിലകൊണ്ട വിപ്ലവ നക്ഷത്രം, അധികാര രാഷ്ട്രീയത്തിന് പുറത്തുനിന്ന് ജനകോടികളെ സ്വാധീനിച്ച അഴിമതിരഹിതവും മൂല്യാധിഷ്ഠിതവുമായ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര. ഇന്ന് ഒക്ടോബർ 8, ലോകനായക് എന്ന സ്നേഹനാമത്തിൽ അറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണന്റെ ഓർമ്മദിനം. 1902 ഒക്ടോബർ 11 ബീഹാറിലെ സിതാബ് ദിയാറയിലാണ് അദ്ദേഹം ജനിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഹസാരിബാഗ് ജയിൽ ചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതോടെയാണ് JP രാജ്യത്തുടനീളം ശ്രദ്ധേയനാകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച അദ്ദേഹം പീപ്പിൾസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വിത്തുപാകി. പിന്നീട് വിനോബ ഭാവയുടെ ഭൂദാൻ പ്രസ്ഥാനത്തിലും സജീവമായി പങ്കെടുത്തു. 1970കളുടെ മധ്യത്തിൽ അഴിമതിക്കും ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കുമെതിരെ അദ്ദേഹം ആഹ്വാനം ചെയ്ത സമ്പൂർണ്ണ വിപ്ലവം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. 1975 അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച അദ്ദേഹം ജനാധിപത്യ പുനഃസ്ഥാപനത്തിനായി പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. 1979 ഒക്ടോബർ 8 ജയപ്രകാശ് നാരായണൻ അന്തരിച്ചത്. രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി 1999 ഭാരതരത്ന നൽകി ആദരിച്ചു. ജനങ്ങളുടെ അവകാശങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കുമായി സ്വന്തം ജീവിതം സമർപ്പിച്ച ലോകനായക് ജയപ്രകാശ് നാരായണന്റെ പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ഓർമ്മദിനത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: പൊതുവെ നാം നമ്മളെ കണ്ട് വെളുക്ക ചിരിച്ച് സ്നേഹത്തിൽ പൊതിഞ്ഞ രണ്ട് വാക്ക് അല്ലെങ്കിൽ പ്രശംസ പറയുന്നവരെ നമ്മുടെ നല്ല സുഹൃത്തുക്കളായി പ്രതിഷ്ഠിക്കും. അവർക്ക് നമ്മോട് ഒരുപാട് സ്നേഹമാണെന്നങ്ങ് വിശ്വസിച്ചു കളയും. അങ്ങനെയുള്ളവർ ചിലപ്പോൾ സഹായം ആവശ്യപ്പെട്ട് സമീപിക്കുമ്പോൾ നമ്മുടെ സമയം പോലും മാറ്റിവെച്ചവരെ സഹായിക്കും. കാരണം അവരുടെ മനസ്സും നമ്മളേതുപോലെ വെളുത്തതാണെന്ന് നാം വിശ്വസിച്ചു. പക്ഷേ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നേരെ വിപരീതമായ കാര്യങ്ങളാണ്. ചില വെളുക്കയുള്ള ചിരികൾക്ക് പിന്നിൽ ആത്മാർത്ഥത തീരെ ഉണ്ടായിരുന്നില്ല. അവ ആവശ്യങ്ങളുടേതായിരുന്നു. ചില സ്നേഹങ്ങൾ ഹൃദയത്തിൽ നിന്നായിരുന്നില്ല ഉറവെടുത്തത്, സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോയതാണ്. ചില ബന്ധങ്ങൾ തേടിയത് നാം എന്ന മനുഷ്യനെ ആയിരുന്നില്ല, മറിച്ച് നമ്മിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളെ മാത്രമായിരുന്നു. കുറേ അനുഭവങ്ങൾക്കു ശേഷം നാം തിരിച്ചറിവ് നേടി പെരുമാറാൻ തുടങ്ങിയാലോ ഉടൻ വരും അടുത്ത അഭിപ്രായവും ആരോപണവും, നീ ആകെ മാറിപ്പോയി എന്ന്. ഇവിടെ ആരാണ് മാറിയത്? ആരെയാണോ നാം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സ്നേഹിക്കേണ്ടത്, ആരെയാണ് അകറ്റി നിർത്തേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടത്, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് ഈ അവസരത്തിൽ നാം സ്വയം വിലയിരുത്തേണ്ടത്. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങിയാൽ തീർന്നു നമ്മുടെ സമാധാനം. മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിലയിരുത്താതെ നമുക്ക് കിട്ടിയ സമയത്തെ സ്നേഹിച്ച് അതിനോട് നീതി പുലർത്തി നമുക്ക് ജീവിക്കാം. മറ്റുള്ളവരുമായി മത്സരിക്കാൻ നിൽക്കാതെ നമുക്ക് കിട്ടിയ നിമിഷങ്ങളിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും കണ്ടെത്തുക. സ്നേഹത്തിനോ സൗഹൃദത്തിനോ വേണ്ടി സ്വന്തം നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. സ്വന്തം ആത്മാഭിമാനത്തെക്കാൾ വലുതായ ബന്ധമൊന്നും എവിടെയും ഇല്ല. നമ്മെ ഒഴിവാക്കാൻ തീരുമാനിച്ചവർ നാം എത്ര തടഞ്ഞാലും നമ്മെ വിട്ടുപോകും. അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടും എന്ന ഭയത്താൽ സ്വയം നഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. എപ്പോഴും നല്ലൊരു ദിവസം സ്വപ്നം കണ്ട്, നല്ലൊരു പ്രഭാതം സ്വപ്നം കണ്ട്, സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ അത് വൈറ്റ് ലബേജ് അല്ലേ കൊട്ടേഷൻ കൊണ്ട്?
1: അതേടാ മറ്റേത് പച്ചാണ സൈമണല്ലേ.
2: കാശ് ചെലവാക്കി പഠിച്ചിട്ടാ ഞാൻ LLB.

0: വീടും പറമ്പെഴുതി മേടിച്ച് അവനെ പുറത്താക്കി.
1: സാരമില്ല, നമുക്കത് കോടതിക്ക് പുറത്തു വെച്ച് തീർപ്പാക്കാം. ഹലോ,
2: ഇത് വക്കീലിന്. ഞങ്ങളുടെ വക ഫ്രീ.
1: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KPremkumar MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: നമസ്കാരം. ഇൻഫോ അറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ 100-ാം വാർഷിക ആഘോഷങ്ങളുടെ തുടക്കവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. നിർമ്മാണം പൂർത്തിയായ ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും ശതാബ്ദി വാർഷിക കർമ്മ പദ്ധതി പ്രഖ്യാപനവും ഡോക്ടർ ലളിതാബായി എൻഡോവ്മെന്റ് അവാർഡ് ദാനവും അദ്ദേഹം നടത്തി. ആലത്തൂർ അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസ് ആവശ്യത്തിനായി കരാർ വാഹനം വാടകയ്ക്ക് എടുക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഒക്ടോബർ 19 വൈകിട്ട് 4 വടക്കഞ്ചേരിയിലുള്ള ആലത്തൂർ അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസിൽ ലഭിക്കണം. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ജില്ലാതല പട്ടയമേള ഇന്ന് രാവിലെ 10:30 പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പട്ടയമേളയിൽ ജില്ലയിൽ 2918 പട്ടയങ്ങൾ വിതരണം ചെയ്യും. വിതരണത്തിന് തയ്യാറായവയിൽ 1065 ദേവസ്വം പട്ടയങ്ങളും പാലക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം, അട്ടപ്പാടി ട്രൈബ്യൂണലുകളിലായി 1753 പട്ടയങ്ങളുമാണ് വിതരണം ചെയ്യുന്നത്. പരിപാടിയിൽ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി അധ്യക്ഷയാവും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച നെല്ലിയാമ്പതി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3 റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കും. KA പ്രേമൻ MLA അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ KA രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയാകും. എരുത്തേമ്പതി സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 നടക്കുന്ന പരിപാടിയിൽ KA രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ അധ്യക്ഷത വഹിക്കും. ആധുനിക സൌകര്യങ്ങളോടെ പുനർനിർമ്മിച്ച കോട്ടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2:30 കോട്ടപ്പുറം സെൻട്രൽ ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി KA മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ ഹെൽത്ത് മിഷന്റെ 1.58 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഒക്ടോബർ 8 രാവിലെ 9 പാലക്കാട് മേഴ്സി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാകും. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ 15 സംസ്ഥാനത്തുടനീളം സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ആചരിക്കുന്നത്. പുതുയുഗ വഴിയിൽ നാം ഉയരുന്നു, നാടുണരുന്നു എന്നതാണ് ഈ വർഷത്തെ പക്ഷാചരണ സന്ദേശം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി ഒക്ടോബർ 15 നീട്ടി. വർഷം 1500 രൂപ വീതമാണ് ധനസഹായമായി ലഭിക്കുക. 3 വാർഷിക പരീക്ഷയിൽ 90% അതിലധികമോ മാർക്ക് നേടിയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷാ ഫോം മാതൃകയും വിശദ വിവരങ്ങളും www.egrants.kerala.gov.in ലഭിക്കും. അതത് സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കണം. സ്കൂൾ അധികൃതർ സെപ്റ്റംബർ 30 ഡേറ്റ എൻട്രി പൂർത്തീകരിക്കണം. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. കവിതകളുടെ ഉള്ളടക്കം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ DIOPKD2026@gmail.com എന്ന ഇമെയിലിൽ ഒക്ടോബർ 9 ആലാപനത്തിന്റെ വീഡിയോ സമർപ്പിക്കണം. പേര്, ക്ലാസ്, ഫോൺ നമ്പർ, സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, സ്കൂൾ ID കാർഡ് എന്നിവയും വീഡിയോയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്യണം. ഒരു സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്കാണ് പങ്കെടുക്കാൻ അവസരമുള്ളത്. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിക്കും. ഗ്രാമങ്ങളിലെയും മലയോര മേഖലയിലെയും സാധാരണക്കാർക്ക് കോടതി സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ മൊബൈൽ ഇ-സേവാ വാഹനം പ്രവർത്തനമാരംഭിച്ചു. സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും മേൽനോട്ടത്തിലാണ് സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. കോടതികളിൽ നേരിട്ടെത്താൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വാഹനം എത്തുന്ന സ്ഥലങ്ങളിൽ വെച്ച് തന്നെ കേസിന്റെ വിവരങ്ങൾ അറിയാനും രേഖകൾ കൈപ്പറ്റാനും സാധിക്കും. കേസുകൾ ഓൺലൈനായി ഫയൽ ചെയ്യാനും കേസുകളിലെ പിഴ തുക അടയ്ക്കാനുമുള്ള സൌകര്യവും ലഭിക്കും. വിചാരണയ്ക്കായി കോടതിയിൽ പോകാതെ വീഡിയോ കോൺഫറൻസ് വഴി സാക്ഷി പറയാനും പ്രതികളെ ഹാജരാക്കാനും ഇതിലൂടെ സാധിക്കും. ക്ഷീരവികസന വകുപ്പിന് കീഴിൽ മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിലേക്ക് വനിതാ കാറ്റിൽ കെയർ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിലാണ് ഒഴിവുള്ളത്. പ്രതിമാസം 8,000 രൂപ ഇൻസെന്റീവ്. 10-ാം ക്ലാസ് യോഗ്യതയുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് അവസരം. പ്രായപരിധി 18-45 മധ്യേ. അപേക്ഷകർ ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷയോടൊപ്പം പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഒക്ടോബർ 10 വൈകിട്ട് 4 ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ എത്തിക്കണം. ഒക്ടോബർ 22 രാവിലെ 10 പാലക്കാട് സിവിൽ സ്റ്റേഷനിലുള്ള ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ അഭിമുഖം നടക്കും. കൂടുതൽ വിവരങ്ങളും അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ ലഭിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയവർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവരുടെ ഭവന പുനരുദ്ധാരണത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഇമ്പിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വീടുകളുടെ വാതിലുകൾ, ജനലുകൾ, മേൽക്കൂര, ഫ്ലോറിംഗ്, പ്ലംബിംഗ്, സാനിറ്റേഷൻ, ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പരമാവധി 50,000 രൂപയാണ് ധനസഹായമായി നൽകുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. അപേക്ഷയുടെയോ പങ്കാളിയുടെയോ പേരിലുള്ള വീടിന്റെ വിസ്തീർണം പരമാവധി 1,200 സ്ക്വയർ ഫീറ്റിൽ കവിയരുത്. കൂടാതെ അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം. BPL കുടുംബങ്ങൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കളുള്ളവർ, പെൺകുട്ടികൾ മാത്രമുള്ളവർ, മക്കളില്ലാത്തവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. എന്നാൽ സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനമുള്ള മക്കളുള്ളവരും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ധനസഹായം ലഭിച്ചവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷാ ഫോറം www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം 2026-27 സാമ്പത്തിക വർഷത്തെ ഭൂനികുതി രസീത്, റേഷൻ കാർഡ് പകർപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കണം. പൂരിപ്പിച്ച അപേക്ഷകളും രേഖകളും ഒക്ടോബർ 10 അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ തപാൽ മാർഗമോ എത്തിക്കേണ്ടതാണ്. ജില്ലയിലെ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൊഴിഞ്ഞാമ്പാറ പെൺകുട്ടികളുടെയും ഒറ്റപ്പാലം മനുഷ്യരിയിലെ ആൺകുട്ടികളുടെയും പുതിയ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളുടെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 5 നടക്കും. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്കക്ഷേമ വികസന വകുപ്പ് മന്ത്രി കെ തുളസി ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന പൊതുയോഗത്തിൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ അധ്യക്ഷത വഹിക്കും. ഇൻഫോ@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
0: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. 11-20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇതാ ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ചെറിയ കാര്യം ഒന്ന് ഇമാജിൻ ചെയ്യാമോ? ഒരു ക്യാൻഡിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, മെഴുകുതിരി കത്തിക്കൊണ്ടേയിരിക്കണു. അതിലേക്ക് വേറൊരു ക്യാൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ ആ ക്യാൻഡിലിൽ നിന്ന് കുറച്ച് ലൈറ്റ് എടുത്ത് മറ്റേ ക്യാൻഡിൽ ലൈറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കാനാ? രണ്ട് ക്യാൻഡിലും തെളിഞ്ഞു നിൽക്കും അല്ലേ? രണ്ട് ക്യാൻഡിലിനും വെട്ടം വരും. അതാണല്ലോ ക്യാൻഡിലിന്റെ ശീലം. ആദ്യത്തെ ക്യാൻഡിലിന്റെ ഫ്ലെയിം കുറയോ? ഇല്ല, നോ, അത് കുറയില്ല. അത് അതേപടി കത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ രണ്ട് ക്യാൻഡിൽസ് ലൈറ്റ് ഉണ്ട് അല്ലേ? സിമ്പിൾ ആണ് കാര്യം. പക്ഷെ ഇതില്, ഈ പറഞ്ഞതില് ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ലെസൺ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ നോളജ്, നമുക്കുള്ള കൈൻഡ്നെസ്, നമ്മുടെ കോൺഫിഡൻസ്, നമുക്കുള്ളൊരു എൻകറേജ്മെന്റ്, ഇതൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ഒന്നും കുറയില്ല, നമുക്കൊന്നും കുറയില്ല. ആക്ച്വലി സംവൺ എൽസസ് ലൈഫ് ഗെറ്റ്സ് എ ലിറ്റിൽ ബ്രൈറ്റർ. മനസ്സിലായോ? എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് ഈ ക്യാൻഡിലിന്റെ കാര്യം പറയാം. ക്യാൻഡിൽ ലൈറ്റും ലൈഫും തമ്മിൽ ചെറിയ കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്. അഭിരാമിയുണ്ട് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മൾ എല്ലാ മനുഷ്യർക്കും മറ്റൊരു മനുഷ്യന്റെ ലൈറ്റ് ആകാൻ പറ്റും. തിങ്ക് അബൌട്ട് ഇറ്റ്. സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടാകും അല്ലെ, ഒരു ദിവസം പറഞ്ഞ ഒരു സെന്റൻസ് പോലും ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്നുണ്ടാവും. കോളേജിൽ ഒരു ഫ്രണ്ട് പറഞ്ഞ നിനക്കിത് ചെയ്യാൻ പറ്റും ട്രൈ ചെയ് എന്ന് പറയുന്ന ഒരു ചെറിയ സെന്റൻസ് ആവാം. ഒരു കൊളീഗ് പറഞ്ഞ ഡോണ്ട് വറി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, അത്രയേ വേണ്ടു. ആ സമയത്ത് നമുക്കതൊരു സെന്റൻസ് മാത്രം. പക്ഷേ ചിലപ്പോൾ ഒരാളുടെ എൻ്റയർ ഡേ മാറ്റും, മേ ബി ഈവൻ ദർ എൻ്റയർ ഡയറക്ഷൻ മാറ്റും. സോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ ഒരു ദിവസം ബെറ്റർ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആ അയാളുടെ ലൈഫിൽ ഒരു ക്യാൻഡിൽ ആയിട്ട് മാറുകയാണ്, ഒരു ലൈറ്റ് ആയിട്ട് മാറുകയാണ്. സോ അങ്ങനെയുള്ള മനുഷ്യന്മാരായിട്ട് മാറാൻ ശ്രമിക്കുക. ബി ലൈക്ക് എ ക്യാൻഡിൽ. ആ ക്യാൻഡിലിന് മറ്റൊരു ക്യാൻഡിലിന് ലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ലോകം മുഴുവൻ വെളിച്ചമുണ്ടാക്കാനായിട്ട് പറ്റും. നമുക്കുള്ള നോളജും നമുക്കുള്ള അറിവും നമ്മൾ കൊടുക്കുന്ന എൻകറേജ്മെന്റും ഇതൊക്കെ നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല, മറിച്ച് നമ്മൾ കാരണം മറ്റൊരാളുടെ ലൈഫ് ബെറ്റർ ആവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പരസ്പരം മനുഷ്യന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കെയർ ചെയ്ത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ലൈഫ് ഈസി ആവുന്നത്, കുറച്ചുകൂടെ ലൈഫ് ബെറ്റർ ആവുന്നത്. കൊടുക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും ഒരുപോലെ സൂപ്പറായിട്ട് ജീവിക്കാനായിട്ട് പറ്റണേ. എഴുത്തോലി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില മനുഷ്യരുടെ ചിന്തകൾ വളരെ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു മെഡൽ കിട്ടി, പ്രൈസ് കിട്ടി, ഇവനൊക്കെ എങ്ങനെ ഇത്രയും മുന്നിലെത്തി അല്ലേ? അടുത്ത സെക്കൻഡിൽ നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ടാണ്. ഒരാൾക്ക് നല്ല ജോബ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൺഗ്രാജുലേഷൻസ് പറയും. അതിനുശേഷം ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇനി എനിക്കെപ്പോഴാണ് നല്ലൊരു ജോലി കിട്ടണേ. സം വൺ സ്റ്റാർട്സ് എ ബിസിനസ്, ഒരാൾ ഒരു ബിസിനസ് തുടങ്ങി, സൂപ്പർ പ്രോ, അടിപൊളി, പക്ഷേ ഉള്ളിൽ ഇത് ആക്ച്വലി എൻ്റെ ഐഡിയയാണ്, ഞാനാണ് അവനെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരാൾക്കൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൗഡ് ഓഫ് യു എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് സീക്രട്ട്ലി എനിക്ക് കിട്ടേണ്ട അവാർഡായിരുന്നു, ദാറ്റ്സ് ഹ്യൂമൻ. കമ്പാരിസൺ വരും, ജലസി വരും, ഇൻസെക്യൂരിറ്റി വരും. ബട്ട് ഇമാജിൻ ചില കാര്യങ്ങൾ മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും അവര് വൈ ദം എപ്പോഴും എന്തുകൊണ്ട് അവർ മാത്രം ജയിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മാത്രം കിട്ടുന്നു, എന്തുകൊണ്ട് എനിക്കില്ല എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദം എന്ന് ചിന്തിക്കണം. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ദ വേ വി സി അദർ പീപ്പിൾ സക്സസ്. നിങ്ങൾക്കൊരു സ്കിൽ അറിയാമെങ്കിൽ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ടീച്ച് സം വൺ. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യ്, ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യ്. ഒരു ഫ്രണ്ട് ഒരു ടഫ് ഫേസിലാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുക. ഒരു ജൂനിയർ, നിങ്ങളുടെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ എന്തെങ്കിലും പഠിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഒരു കൊളീഗ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പോയിട്ട് പറ, നീ ഇന്ന് ചെയ്ത ഷോ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, ഗുഡ് ജോബ് എന്ന് പറയാൻ പോലും ചില ആളുകൾക്ക് മടിയാണ്. എന്തോ പറഞ്ഞാൽ അയാൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുക എന്നുള്ളൊരു പേടിയാണ് അല്ലേ? പക്ഷേ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു വാക്ക് അയാളിൽ കോൺഫിഡൻസ് കൂട്ടി കൂട്ടുമ്പോൾ നമ്മളിലുള്ള ഒരു തരി പോലും കുറയ്ക്കുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ പറയാതിരിക്കണേ? മറ്റൊരാൾക്ക് അപ്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അപ്ലോസ് കുറയില്ല. മറ്റൊരാളുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്താൽ നിങ്ങളുടെ സക്സസ് ചെറുതാവില്ല. ബിക്കോസ് എ ക്യാൻഡിൽ ഡസൻ ലൂസ് ഇറ്റ്സ് ഫ്ലെയിം ബൈ ലൈറ്റിംഗ് അനദർ ക്യാൻഡിൽ. ഒരു ക്യാൻഡിൽ മറ്റൊരു ക്യാൻഡിലിന് വെളിച്ചം പകരുമ്പോൾ ആ ക്യാൻഡിലിലെ വെളിച്ചം കുറയുന്നില്ല, മറ്റൊരാൾക്ക് കൂടെ വെളിച്ചം പകരുകയാണ് ചെയ്യുന്നത്. ഷെയർ ചെയ്യുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇന്നത്തെ എഴുത്തോലയിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം വളരെ സിമ്പിളാണ്. ഇന്നൊരാളുടെ ഡേ നിങ്ങൾക്ക് 10% എങ്കിലും ബെറ്റർ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്കൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ പേടിച്ചു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അവരിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നീ ട്രൈ ചെയ്, നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ പറയുന്ന ഒരു വാക്കായിരിക്കും, നമ്മളത് മറന്നുപോകായിരിക്കും. പക്ഷേ ചിലപ്പോൾ ആ ഒരൊറ്റ വാക്കായിരിക്കും അതിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ ഒരു ക്യാൻഡിൽ മറ്റൊരു ക്യാൻഡിൽ കൊടുത്തുമ്പോൾ ആദ്യത്തെ ക്യാൻഡലിന്റെ വെളിച്ചം കുറയുന്നില്ലല്ലോ, വെളിച്ചം കൂടുകയല്ലേ ചെയ്യണേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. നിങ്ങളുടെ അറിവ് പങ്കുവച്ചാൽ അത് കുറയില്ല, നിങ്ങളുടെ കൈൻഡ്നെസ് കൊടുത്താൽ അത് കുറയില്ല, ഒരാളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും താഴേക്ക് പോവില്ല. സോ ഇന്ന് ആരുടെയെങ്കിലും ദിവസമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കിക്കൂടെ. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: ടൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133. സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. 11-20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
4: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

യെസ് അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ആവാൻ പോവാണ് കേട്ടോണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീറയാണ്. ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ്. ഒരു സൈഡിലെ നമ്മുടെ ഇന്ത്യയുടെ ഒരു മറ്ററ്റത്ത് ഭയങ്കര പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പല കാരണങ്ങൾ കൊണ്ട്. ആൻഡ് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മിന്നൽ മഴ അവിടെ ഇവിടെയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് മറ്റൊരു സൈഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമമായിട്ടിരിക്കുകയാണ്. അർജന്റീനയ്ക്ക് വേണ്ടി അങ്ങനെ അവസാന മത്സരം കളിച്ച നമ്മുടെ എന്താ പറയുക മെസ്സീനെ നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെ പല പല ഡിഫറെന്റ് ഇമോഷൻസ് കൂടിയാണ് നമ്മുടെ നാടും വീടും അല്ലെങ്കിൽ ആളുകളൊക്കെ കടന്നു പോകുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുക. ഓരോ ദിവസം ഓരോ ചലഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലൈഫിന്റെ ഏറ്റവും നല്ല ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൺഎക്സ്പെക്ടഡ് പരിപാടികളാണ് അല്ലെ. ഒരു അൺസർട്ടനിറ്റി ഉണ്ട് നമ്മുടെ ലൈഫിലൊക്കെ. ആൻഡ് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അടുത്ത നിമിഷം എന്നെ നടക്ക പോകുന്നതിന് തെരിയാതെ ഏറ്റവും വലിയ ഗെയിം ഏതാണെന്നറിയോ, അത് സ്വന്തം ലൈഫല്ലേ എന്ന് ഏതോ സിനിമയിൽ ഏതോ ഒരു നായിക പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാലും പറഞ്ഞു വന്നത് ഇതാണ്, നമുക്ക് ഒരു ഐഡിയ ഇല്ല അടുത്ത മൊമെന്റിൽ നമ്മുടെ ലൈഫിൽ എന്താ നടക്കാൻ പോകുന്നത്. അപ്പൊ ആ അൺസർട്ടനിറ്റി തന്നെയാണ് ഈ ലൈഫിനെ ഇത്രയും ഭംഗിയാക്കുന്നതും ഈ ലൈഫിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതും ഈ ലൈഫിനെ ഏറ്റവും ചാലഞ്ചിങ് ആക്കുന്നതും. എന്തായാലും അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് ലൈഫിലേക്ക് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കൊരു ആശ്വാസം എന്ന പോലെ കടന്നു വരുന്ന ഒരു സാധനമാണ് പ്രണയം എന്ന് പറയുന്നത്. പ്രണയമാണോ ഹീര ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചോദിച്ചാൽ എന്താ പ്രണയത്തിന് എന്താ കുഴപ്പം? പ്രണയത്തിനെ പറ്റി സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യന്മാരെ ഒരുമിപ്പിക്കുന്നത് പ്രണയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള പ്രണയങ്ങൾ പലരോടും തോന്നിയിട്ടുണ്ടാവും അല്ലെ. പല സമയത്ത് പല കാലഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന പ്രണയങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ പ്രണയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും പ്രണയമുണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരില്ല. എന്തായാലും പ്രണയത്തിന് എന്താണ് മനോഹരമാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് കൂടുതൽ ഭംഗി കൂട്ടുന്നത് അല്ലെങ്കിൽ ഭംഗി കൊടുക്കുന്നത് എന്താണ് എന്നുള്ളതൊക്കെ ഇന്ന് നിങ്ങൾ വിളിച്ച് പറയണം കേട്ടോ. 8281509000 എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. അല്ല, ഇന്ന് നമ്മുടെ നമ്പർ തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, പ്രണയത്തെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാം. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഡേയും കൂടെ വിഷയുന്നുണ്ട്. എനിക്കറിയാം പലരും പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അതിന്റെ ഇടയിൽ എന്നെ കേൾക്കാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ആദ്യത്തെ പാട്ട് വരുന്നുണ്ട്. ഒണഹലി FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അജി ഹീരാണ്. ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഫ്രം ദ മൂവി അപരിചിതൻ. സ്റ്റേ ട്യൂൺഡ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.

0: എന്താവോ എന്ന പാട്ടാണ് കേട്ടത്. വടക്ക് വടക്ക് എന്താവോ, പൃഥ്വിരാജിന്റെ സിനിമ അല്ലെ, നമ്മുടെ ഉർമി എന്ന് പറയുന്ന സിനിമയിലത്തെ പാട്ടാണ്. ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഷാൻ റഹ്മാനും ഈ പാട്ടിൽ പാടിയിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി ഉണ്ടാവും, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷാൻ റഹ്മാനെ പോലെ കാശ്മീരും എവിടെയുള്ള ഒരാളിങ്ങനെ ചായക്ക് കൊടുക്കുന്ന റീല്, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ കമന്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും കേട്ടോണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. 8 മണി കഴിഞ്ഞ് 13 മിനിറ്റും കഴിയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ശബ്ദം എന്റേതാണ്. ആർ ജി ഹീരയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രണയത്തെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം മനോഹരമാക്കുന്നത് എന്താണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ രവി.
0: രവി ചേട്ടാ, സുഖാണോ? ഓക്കെ. അപ്പൊ രവി ആണോ? താങ്ക് യു ചേട്ടാ. ഓക്കെ, ആകെ ബഹളം കേൾക്കുന്നുണ്ടല്ലോ. ദേവ് എവിടെയാ നിക്കുന്നേ?
1: ഇല്ല, ഞാൻ ഫ്രീയാണ് ഇവിടെ.
0: ആണോ? പക്ഷെ പറയുന്നത് ചെറുതായിട്ട് കട്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് അറിയേണ്ടത് രവി ചേട്ടന്റെ പ്രണയത്തെ പറ്റിയാണ്. എന്താണ് പ്രണയത്തിനെ മനോഹരമാക്കുന്നത്?
2: പ്രണയത്തെ മനോഹരമാക്കുന്നത് പരസ്പര വിശ്വാസം.
0: ഓക്കെ,
2: പിന്നെ എന്താ പറയാ, ഇപ്പോഴുള്ള പ്രശ്നങ്ങളുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലാത്തവണ് അക്രമസക്ത ആയി തീരുന്നു ലാസ്റ്റ്.
0: ഓക്കെ, അപ്പോ രവിചേട്ടൻ പറയുന്നത് പരസ്പര ട്രസ്റ്റ് ആണ് വേണ്ടത്.
2: അതെ അതെ, പയ്യൻ പറയുന്നത്, പെൺകുട്ടി പറയുന്നത് ആളും വിശ്വസിക്കുന്നില്ല, പയ്യൻ പറയുന്നത് ഈ കുട്ടിയും വിശ്വസിക്കില്ല. രണ്ടുപേരും ഒരു എന്താ പറയാ, ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഇപ്പോഴത്തെ പോയിന്റിൽ ഞാൻ, പഴയ കാലങ്ങളിൽ അത് വളരെ കുറവായിരുന്നു. ഒരു 100-ൽ 1-2 അങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുന്നത്. ഇന്ന് 100-ൽ 100 അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, പ്രണയം എന്താ കല്യാണം കഴിക്കാൻ മുടിക്കും. നമ്മളിപ്പോ ഈ കാണുന്നത് ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കൊലപ്പെടുത്തി, അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് 2 കൊല്ലം കഴിഞ്ഞ് അവര് ആക്രമശക്തമായി. അപ്പോ ഞാൻ മനസ്സിലാക്കി, ഈ പ്രണയ വിവാഹം പോലും ലാസ്റ്റ് കല്യാണത്തിന് ശേഷം അക്രമസക്തമായി കൊലപാതകത്തേക്ക് എത്തുമ്പോൾ അവര് യഥാർത്ഥത്തിൽ പ്രണയിച്ചത് കല്യാണം സാധിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. കല്യാണത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു പ്രണയം നടിച്ചത് രണ്ടുപേരും.
0: ശരി ശരി,
2: അതൊന്നും ഒരാളോ അറിയില്ല. അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തിൽ അവര് പ്രണയിച്ചതാണെങ്കിൽ കല്യാണത്തിന് ശേഷം ഒരിക്കലും കൊല്ലില്ല.
0: അതെ അതെ, തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു സോ മച്ച്. പ്രണയത്തിന് വേണ്ടത് പരസ്പരമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ്, ഒരു വിശ്വാസമാണ് എന്നാണ് രവി ചേട്ടൻ പറയുന്നത്. എന്തായാലും താങ്ക് യു ചേട്ടാ. അപ്പോ രവിചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ പരസ്പരം സ്നേഹിക്കണം എങ്കിൽ പരസ്പരം ഒരു ഒരു ഒരു സ്നേഹം എന്നുള്ളത് ഒരു വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് സ്നേഹത്തിനെ അല്ലെങ്കിൽ പ്രണയത്തിനെ കൂടുതൽ മനോഹരമാക്കുന്നത് എന്നാണ് രവിചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും പല പല പോയിന്റുകൾ പറയാനുണ്ടാവില്ലേ? പോയിന്റുകൾ പറയണമെങ്കിൽ പോയിന്റഡ് ആയിട്ട് എന്നെ വിളിക്കണം. 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. ആൻഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ പല സ്ഥലങ്ങളിലും പെട്ടെന്നൊക്കെയാണ് മഴ പെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മഞ്ഞ അലേർട്ട് പലർക്കും അങ്ങനെ ബാധിച്ച് വീതിച്ച് തന്നിട്ടുണ്ട്. അപ്പോ ശനിയാഴ്ച വരെ നമുക്കൊരു കനത്ത മഴയുടെ സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യത ആരും തള്ളിക്കളയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. 5 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഒരു ഒരു വീക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്ത പാട്ട്, യെസ്, വീണ്ടും ഷാൻ റഹ്മാന്റെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിൽ നിന്ന് പാട്ട് കേട്ട് തിരിച്ചു വരാം. എന്റെ പേര് മറക്കണ്ട. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു ഓൺ അഹല്യ FM 90.4.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഓട ബ്യൂട്ടിഫുൾ ട്രാക്ക് അല്ലെ. നീലത്താമര എന്ന സിനിമയിൽനിന്നാണ് പാട്ട് കേട്ട് കഴിഞ്ഞത്. സമയം ദേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരാണ്. സോ നമ്മൾ പ്രണയത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഇന്ന് പ്രണയത്തെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരവൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും നമ്മുടെ കൂടെ അടുത്ത് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെല്ലോ, ഇതാരാണ്?
1: ഹലോ ഹീര, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ?
1: സ്വാതി ഫ്രം മുണ്ടൂർ.
0: സ്വാതി, സുഖാണോ?
1: ആ സുഖം.
0: ഓക്കെ, അപ്പൊ സ്വാതി ഇന്നത്തെ ചോദ്യം കേട്ടോ?
1: ആ കേട്ടു.
0: ശരി, സ്വാതി പറയൂ, എന്താണ് സ്വാതിയുടെ പ്രണയത്തിനെ മനോഹരമാക്കുന്നത്?
1: അങ്ങനെ ചോദിച്ചാൽ, പ്രണയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ എല്ലാവരുടെ പ്രണയവും അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
0: ഓക്കെ.
1: പ്രണയത്തിന് ഭംഗിയാക്കുന്നത് പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്ട്, ഒരു വിശ്വാസം, ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം, അതാണ്. കൊറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഇഷ്ടവും ആ ബഹുമാനമൊക്കെ എല്ലാവരിലും കുറയുന്നുണ്ട്. അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനൊന്നും പറ്റില്ല. അത് എന്നും ലൈഫ് ലോങ് അത് ഉണ്ടാവണം.
0: ഓക്കെ, അപ്പൊ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് പ്രണയത്തെ സമീപിക്കേണ്ടത് എന്നാണ് സ്വാതി പറയുന്നത്.
1: ബഹുമാനം വേണം, ഒരു എന്താണ്, ട്രസ്റ്റും വേണം.
0: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ആർക്കാണ് നമ്മുടെ വിശ്വസ് കൊടുക്കണ്ടേ?
1: ഇത് കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, ശരി സ്വാതി, അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ സ്വാതിയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ട്രസ്റ്റും കുറച്ച് റെസ്പെക്റ്റും ഒക്കെ ഉണ്ടെങ്കിലാണ് സ്നേഹം അല്ലെങ്കിൽ പ്രണയം മനോഹരമാകുന്നത് എന്നാണ് സ്വാതി പറയുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിളിച്ചു പറയാം 8281509000 എന്ന നമ്പറിലേക്ക്. ആൻഡ് ഇപ്പൊ നമ്മളുടെ കേരളത്തില്, അതായത് നമ്മുടെ നിയമസഭയിൽ ഒരു പുതിയ സംഭവം വരാൻ പോണ, എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് നമ്മുടെ പൊതുജനങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിൽ ഇരുന്നിട്ടും നമ്മളുടെ കേരള നിയമസഭയില് ചോദ്യം ചെയ്യാൻ പറ്റും. അതായത് ഈ നിയമസഭ എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൗകര്യം വഴി ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾസ് ക്വസ്റ്റൻ അവർ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് നമ്മുടെ നിയമസഭയിൽ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മുടെ നിയമസഭയിലുള്ള ആളുകളോട് ചോദിക്കാം. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരെങ്കിലും ഒക്കെ അതിനുള്ള ഒരു ആൻസർ പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ വരുന്നു എന്ന് പറയുന്നത് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. കാരണം രാജ്യത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പൊ ആധാറായിട്ട് കണക്റ്റഡ് ആയിരിക്കും നിങ്ങൾ അതിലേക്ക് സോഫ്റ്റ്വെയറിലേക്ക് കയറുന്ന സമയത്ത്. എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ, അതിപ്പോ നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം നമ്മുടെ നിയമസഭയിൽ. അത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്താ ചോദിക്കാത്തേ, എന്താ ചെയ്യാത്തേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരം ദേ നമ്മുടെ കേരള നിയമസഭയിൽ വരുന്നു എന്ന് പറയുന്നത് വളരെ വളരെ വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്തായാലും ദേ അടുത്ത പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പ്രണയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് എന്തിനാ ഞാൻ ചോദിച്ചെന്നുള്ളത് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ആ പാട്ടിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. അടുത്ത പാട്ടിനുള്ള സമയമാണ്. റൺവേ എന്ന സിനിമയിൽ നിന്നൊരു നല്ലൊരു ട്രാക്ക് ഇതേ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. പക്ഷെ എന്റെ പേര് മറക്കരുത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 എന്ന് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഷാബ ഷാബ എന്ന് പറയുന്ന റൺവേ എന്ന സിനിമയിലെ ഒരു പവർഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.

നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2020 പത്മശ്രീ മട്ടന്നൂർ.

0: അവരുടെയും അർഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: യെസ്, അങ്ങനെ സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 8 മണി കഴിഞ്ഞ് 41 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. മനസ്സിനക്കരെ എന്ന സിനിമയിൽനിന്നാണ് നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ പോഷകാഹാരം അതിനെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ന്യൂട്രിഷൻ എന്ന് പറയുന്നത് ശരിക്കും നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഇനി സ്ത്രീകളുടെ ആരോഗ്യം ഇനി കുടുംബശ്രീ ശ്രദ്ധിക്കും എന്നുള്ളതാണ് പുതിയ ഏറ്റവും വലിയൊരു ന്യൂസ് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ മാനസിക സാമൂഹിക ക്ഷേമത്തിന് ഊന്നൽ നൽകാനും കുടുംബശ്രീ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ ഭയങ്കര വലിയ നമുക്ക് തടി കൂടുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ദേശീയ പോഷൺ മാ എന്ന് പറയുന്ന ഒരു ഡേന്റെ ഒരു ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ബോധവൽക്കരണം നടത്താനൊക്കെ ആയിട്ട് കുടുംബശ്രീ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവെയർ ആയിട്ടിരിക്കുക, നമ്മുടെ ശരീരത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്. സ്ത്രീകളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എടുക്കാൻ പോകുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കണം, കുട്ടികൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ ആരോഗ്യം കുടുംബശ്രീ ശ്രദ്ധിക്കും എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ചെറിയ ചെറിയ ഒരു എന്താ പറയുക ഒരു ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഇതാരാ? ആണോ ഭാസ്കരൻ ചേട്ടാ, സുഖാണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യം പ്രണയത്തെ പറ്റിയാണ്. പ്രണയത്തിന് എന്താണ് മനോഹരമാക്കുന്നത്? ഭാസ്കരൻ ചേട്ടൻ പറയൂ.
1: പ്രണയത്തിന് മനോഹരമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിരിക്കണം മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിരിക്കണം.
0: യഥാർത്ഥമായിരിക്കണം. യഥാർത്ഥമാണോ എന്ന് നമ്മൾ എങ്ങനെയാ അറിയപ്പോ?
1: അത് അറിയാന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും.
0: ഓക്കെ, അങ്ങനെ ബുദ്ധിയുള്ളവരായിട്ടിരിക്കണം നമ്മൾ പ്രണയത്തില് അല്ലേ?
1: ആ ബുദ്ധിയുള്ളവരായിരിക്കണം. അതായത് കമലഹാസന്റെ ഒരു പടത്തില് വസുരാജ എംബിബിഎസിന്റെ ഒരു പടത്തില് ഒരു പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇല്ല.
0: എന്താണത്?
1: അതെന്തോ പറയില്ല, മറ്റേ കണ്ണപ്പാത്ത് പേസൊല്ലും കൈത്തൊക്കെ കേൾപ്പാക്കുമേ, അതും പേര് ലവില്ല എന്നൊക്കെ
0: പറഞ്ഞിട്ട് അങ്ങനെ
1: നമ്മള് മനസ്സിൽ അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും.
0: അപ്പോ
1: അങ്ങനെ ഒരുപാട് ചതിക്കുഴി പടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്.
0: കറക്റ്റ് കറക്റ്റ്. അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാണ്
1: ഒരു പെൺകുട്ടികൾ എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഒന്നും അറിയില്ല, അവരെ കുറിച്ച് ഒന്നും അറിയാതെ പോയി ഒരു ദിവസം പോയി കാണുന്നു, ചായ കുടിക്കുന്നു, കണ്ട് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുകയല്ല വീട്ടുകാർ നിശ്ചയിക്കുന്നു, കല്യാണം കഴിച്ചു പോകുന്നു, പിന്നെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകള്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ നമ്മള് കൊറേ പരിചയപ്പെട്ട് കൊറേ ഇങ്ങനെ ഇപ്പൊ പിന്നെ പോണും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മോള്, അതുകൊണ്ട് പിന്നെ വിളിക്കാനും പരിചയപ്പെടാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്.
0: അപ്പൊ
1: അതുകൊണ്ട് ഇപ്പൊ കുറച്ചുകൂടി മെച്ചമുണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അന്ന് ലെറ്റർ കൊടുക്കാണ്.
0: ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല.
1: ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അന്ന് ലെറ്റർ കൊടുത്തിട്ട് മറുപടി എപ്പോഴാ വരിക എന്ന് പറഞ്ഞ് വളരെ ആശംസകളോടെ കാത്തിരിക്കും. പിന്നെ അത് കിട്ടിക്കഴിയുമ്പോ ആദ്യം സന്തോഷം ഉണ്ടാവുക. അന്ന കാലത്തൊക്കെ അങ്ങനെയായിരുന്നു.
0: ശരി ശരി, ഓക്കെ. പിന്നെ ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
1: നമ്മള് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, ശരി ശരി, ബൈ. അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വിശ്വസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ പറയുന്നത് റിയൽ ആയിരിക്കണം. വളരെ വളരെ എന്താ പറയാ പ്രഷ്യസ് ആണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയും കണ്ടൊക്കെ ആൾക്കാരെ ചൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മള് ബുദ്ധിയുള്ള ആളുകളായിട്ട് പ്രണയത്തെ സമീപിക്കണം എന്നാണ് ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് പോയിന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെ. നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഈ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ ഒക്കെ നമ്മള് ഇപ്പൊ നമ്മളൊരു പ്രണയത്തിനെ സമീപിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ബുദ്ധിയുള്ളവരായിട്ട് റിയൽ ആണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പോയി പ്രണയത്തിൽ ചാടുക എന്നാണ് ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എനിക്കും സന്തോഷമായി. അപ്പോ അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തെ പറ്റിയാണ്, കുടുംബശ്രീ ഒരു ബോധവൽക്കരണമൊക്കെ നമ്മൾ ഇനി നടത്താൻ പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തായാലും ആരോഗ്യം ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പ്രണയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എന്തായാലും അടുത്ത പാട്ട് ഒരു പവർഫുൾ പാട്ടാണ്, രതിമ സോങ് ആണ് സായ ഭയങ്കരനെ നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു.

ആഹാ, നല്ലൊരു പാട്ടല്ലേ. 8 മണി കഴിഞ്ഞ് 55 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നമ്മൾ നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞു. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിൽ നിന്നായിരുന്നു ഓമന കുമള എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ട് കഴിഞ്ഞത് അല്ലേ. എന്തായാലും കുറേ പേര് നമുക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. സോ ഇന്ന് സൗഹൃദവാണിയിലെ മിനി ബാബുവിന്റെ ഹസ്ബൻഡ് ബാബു ചേട്ടന് 1000 പിറന്നാൾ ആശംസകൾ, ഒപ്പം മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദാണ് വടക്കേ വാവന്നൂർ നിന്ന്. അപ്പൊ എന്തായാലും നല്ലൊരു

ദിവസമാവട്ടെ. ബാബുച്ചേട്ടനും ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമസ്കാരം ഹീര, ഇന്ന് ആത്മാർത്ഥമായി ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ആത്മഹത്യ കൂടി വരുന്നു. സുധയുടെ താരമോൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് ശാന്തി കൃഷ്ണയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഹീര, പ്രണയിക്കുമ്പോൾ കാണുന്നത് എല്ലാം മനോഹരമായിരിക്കും. പ്രണയിക്കുമ്പോൾ കണ്ണ് കാണില്ല എന്നുള്ളത് സത്യമാണ്. ഒരാൾ പറഞ്ഞത് മാത്രം കേൾക്കാൻ കഴിയും, ബാക്കിയുള്ളവർ പറയുന്നത് ഇതിലേ കേട്ട് അപ്പുറത്തൂടെ വിടും. ഒരു സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുന്ന പോലെയായിരിക്കും ജീവിതം. അവളില്ലെങ്കിൽ ഞാനില്ല എന്നൊക്കെ തോന്നിപ്പോവും. അച്ഛനും അമ്മയും കൂട്ടുകാരും പറഞ്ഞാൽ പോലും അതിലും വലുതായിരിക്കും അവളുടെ വാക്കുകൾ. ഇതെല്ലാം തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ജീവിതം കൈവിട്ടു പോവും. എല്ലാവർക്കും ഇങ്ങനെയാണെന്നില്ല കേട്ടോ. ചില ഫ്രണ്ട്സിന്റെ അനുഭവങ്ങളാണ് അജീഷ് പൊൻപറമ്പ് നമുക്ക് മെസ്സേജായിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും പ്രണയത്തിനെ പറ്റി പല പല ആസ്പെക്റ്റുകളാണ് സംസാരിക്കാനുള്ളത്. അടുത്ത മെസ്സേജ്, ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. മനോഹരമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് പ്രണയത്തെ മനോഹരമാക്കുന്നു, ഓക്കെ, നല്ല നിമിഷങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ, നല്ല വിശ്വാസം, പിന്നെ സ്ഥിരത, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എല്ലാ കാലത്തും എല്ലാത്തിനെയും എല്ലാവർക്കും പ്രണയിക്കാം. ഇന്നത്തെ പാട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസമാവട്ടെ എന്ന് പറഞ്ഞ് ശാന്തി സുമേഷ് ആണ് എലപ്പുള്ളിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. ആൻഡ് എല്ലാവരും അത് ഭംഗിയായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു ടോപ്പിക് എടുത്തത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പാട്ടുകളൊക്കെ കേട്ടതിന് ശേഷം അവസാനം ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും കുറേ പേരുടെ മെസ്സേജസ് ഉണ്ട്, കുറേ പേരുടെ ബർത്ത്ഡേ വിഷസൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന സിനിമയിൽ ശ്രേയാ ഘോഷാലും അർജീത് സിംഗും കൂടി പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നത്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ. നിങ്ങളുടെ കൂടെ ആർജി ഹീരാണോ ഓൺ അഹലി FM 90.4. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് എൻ്റെ കൂടെ ഇങ്ങോട്ട് പോരാ, അത്രേ ഉള്ളൂ. സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

യെസ്, ബോഡി ഗാർഡ് എന്ന സിനിമയിൽ നിന്നാണ് പാട്ട് കേട്ട് കഴിഞ്ഞത്. സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര ആണ്. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഹീര. ഒരു റോസാപ്പൂ ചെടിയിൽ നിൽക്കുമ്പോൾ അതിനെ പറിച്ചെടുക്കുന്നത് ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം? ആ റോസാപ്പൂവിനെ അടുത്ത് ചെന്ന് തൊട്ടുതലോടി ഉപദ്രവിക്കാതെ അതിന്റെ പാട്ടിന് വിടുന്നത് പ്രണയം. ഇന്ന് കാണുന്നത് പോലെ ആസിഡ് പ്രയോഗം, കുത്തിക്കൊല്ലൽ, കൊട്ടേഷൻ കൊടുക്കൽ, വാഹനം ഇടിച്ച് ഇല്ലാതാക്കൽ ഒന്നുമല്ല പ്രണയം. ഇന്ന് കാഴ്ച ദിനമാണ്. ഈ ലോകത്തിലെ മനോഹര കാഴ്ചകൾ കാണാൻ അനുഗ്രഹിച്ച ഈശ്വരൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ആ ടോപ്പിക് ഇഷ്ടപ്പെട്ടു, ഐ മീൻ ആ പോയിന്റ് ഇഷ്ടപ്പെട്ടു. അതായത് അങ്ങനെ ഉപദ്രവിക്കാതെ അതിന് അതിന്റെ വഴിക്ക് വിടുന്നതാണ് ലീല ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹീരക്കുട്ടി നമസ്കാരം. പ്രണയം എന്നത് വെറും 3 അക്ഷരമല്ല, അതെല്ലാവരിലും ഉള്ളതുകൊണ്ടല്ലേ കുടുംബത്തെയും ഒപ്പം സഹജീവികളെയും ചേർത്ത് നിർത്തുന്നത്. പ്രണയത്തെ പോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വേറൊരു വാക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. മടങ്ങിപ്പോകരുതെന്ന് എന്നോട് പറയുമ്പോഴും മറ്റു മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ മുഖം വായിച്ചെടുക്കാൻ കഴിയണം. എന്റെ മനസ്സിന്റെ നിഴലാട്ടങ്ങൾ നീ വായിച്ചെടുക്കണം. പ്രാണന്റെ പിടച്ചിലും നീറ്റലും നിറയിലും എന്തിന് എന്റെ നിദ്രയിലെ സ്വപ്നമായും നീ തെളിയണം. ആത്മവിശ്വാസമായി എന്റെ വരികളിൽ ആ വിരലുകൾ പൊതിയണം. വെളിച്ചമായ വഴി കാട്ടണം. ഇന്നലകളിൽ തുടങ്ങി നാളുകളിലേക്ക് താങ്ങാകണം. അതേ, പ്രണയം വെറും 3 അക്ഷരമല്ല, വിശ്വാസത്തിൽ ചാലിച്ച പ്രാണന്റെ തുടുപ്പാണ് എന്നെ രാവിലെ പ്രണയിപ്പിച്ചു. സുധയുടെ സ്വന്തം താരമോൾക്ക് പിറന്നാൾ ആശംസകൾ. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രണയത്തിനെ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസ്പെക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയൽ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രണയത്തിനെ കാണുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ നമ്മുടെ ലീല ടീച്ചർ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ തിരിച്ചെത്തുന്നത്. അതായത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത ഇന്ന് കാഴ്ച ദിനമാണ്. ലോകത്തിലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു, അല്ലെങ്കിൽ പ്രണയത്തിനെ നമുക്ക് ഫീൽ ചെയ്യാനും കാണാനും ഒക്കെ സാധിച്ചു, അല്ലെങ്കിൽ നമ്മൾ പ്രണയിക്കുന്ന ആളുടെ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കാഴ്ചയുള്ളതുകൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമാണല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഐ സൈറ്റിന്റെ പ്രശ്നമുള്ള ആളാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എന്റെ സ്പെക്സ് കാണാതെ ഞാൻ രാവിലെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു, എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആലോചിച്ച്, ദൈവമേ, കണ്ടില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കില്ല. എനിക്ക് കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് പാനിക്കായി പോയി, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട്. അപ്പോൾ അത്രയും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സ്പെക്സ് മാത്രമല്ല, നമ്മളുടെ ഒരു കാഴ്ചയുടെ ഒരു എക്സ്റ്റെൻഡ് എത്രത്തോളം ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് ശരിക്കും നമ്മൾ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം, പക്ഷെ പാട്ടുകൾക്ക് ശേഷം. എന്തിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്? ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് കാഴ്ച ദിനം തന്നെയാണ്. വേറൊരു ദിവസം കൂടി ഉണ്ട് ഇന്നത്തെ പ്രത്യേകത. അപ്പൊ ആ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം, പക്ഷെ പാട്ടുകൾക്ക് ശേഷം. എന്തായാലും നല്ലൊരു ട്രാക്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രം ദ മൂവി ബാഗി. അപ്പൊ കേട്ടിട്ട് തിരിച്ചു വരൂ. ദിസ് ഇസ് അഹലി എഫ് എം 90.4. നിങ്ങളുടെ കൂടെ ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങൾ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. എല്ലാവരും പ്രണയത്തെ പറ്റി ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് അയക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ലാസ്റ്റ് മെസ്സേജ് വായിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് ഹീര, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? പ്രണയം എന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും എഴുതുമ്പോഴും വായിക്കുമ്പോഴും വല്ലാത്തൊരു കുളിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രണയമാണല്ലോ അഖില സാരമൂഴി. നമ്മൾ എല്ലാവരും ഒരു വലിയ പ്രണയ സാഫല്യത്തിന്റെ ബാക്കി പത്രങ്ങളല്ലേ? തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് നമുക്ക് മതിവരുവോളം പ്രണയിക്കാം. ഞാനിപ്പോൾ പ്രണയത്തിലാണ്. ഈ സുന്ദര മനോഹരമായ ലോകത്തോട് എനിക്ക് ഭയങ്കര പ്രണയമാണ്. എന്റെ യാത്രയോട്, എന്റെ എഴുത്തിനോട്, എന്റെ ചുന്ദരി ഭാര്യയോട്, അങ്ങനെ എല്ലാവരോടും പ്രണയം അൺലിമിറ്റഡ്. പ്രണയം അളക്കാൻ ഒരു അളവുകോലും ഇല്ല. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ആണുമല്ലോ. സുരേഷ് കൃഷ്ണൻകുട്ടിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറേ മെസ്സേജസ് ഉണ്ട് കേട്ടോ. ഞാനിതിപ്പോ എല്ലാം കൂടെ എങ്ങനെ വായിക്കുന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ വീണ്ടും ആ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, പ്രണയം എല്ലാവർക്കും എല്ലാവരോടും അല്ലെങ്കിൽ നമുക്ക് തോന്നണം എന്ന് പറയാമല്ലോ. സെലക്ടീവ് ആളുകളോട് മാത്രം നമുക്ക് തോന്നുന്നൊരു സംഭവമാണ്. ചിലപ്പോൾ അതിൽ ട്രസ്റ്റ് വേണമായിരിക്കും, ചിലർക്ക് റെസ്പെക്ട് വേണമായിരിക്കും, ചിലർക്ക് അത് സിൻസിയർ ആയിരിക്കണം, റിയൽ ആയിരിക്കണം, പരസ്പരമായിട്ടുള്ള ഒരു ഒരു മ്യൂച്വൽ എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഇന്റർനാഷണൽ ലെസ്ബിയൻ ഡേ ആണ്. അതായത് ഒരു വിഭാഗത്തെ മാത്രം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രണയിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അവളെ അവളെ തന്നെ സ്നേഹിച്ചത് അല്ലെങ്കിൽ വേറൊരാളെ അതേ ജെൻഡറിലുള്ള ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കൂടെ നമുക്ക് സാധിക്കണമല്ലോ. നിങ്ങളൊന്നും പറഞ്ഞതിൽ ആരും ആണാണിനെ തന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ പെണ്ണ് പെണ്ണിനെ തന്നെ സ്നേഹിക്കണം, ആണും പെണ്ണും മാത്രം സ്നേഹിക്കണം എന്ന് ആരും എന്നോട് പറഞ്ഞില്ല. ട്രസ്റ്റ് വേണം, റെസ്പെക്ട് വേണം, അത് റിയൽ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആരാരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമ്മുടെ ഹൃദയങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ലവ് ദം, അക്സെപ്റ്റ് ദം. അവരാരെ വേണമെങ്കിലും സ്നേഹിച്ചോട്ടെ. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ജെൻഡറിനപ്പുറം, ലവ് ഇസ് ലവ് ആൻഡ് ലവ് ഡിസേർവ്സ് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ള ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ ലെസ്ബിയൻ ഡേ ആണ് എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ചിലപ്പോൾ ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, ഇത് എന്താ ഈ കുട്ടി പറയുന്നതെന്നുള്ളത്. പക്ഷേ അങ്ങനെ അവര് ഒരേ ജെൻഡറിലുള്ള ആളുകളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടുന്ന് ബൈ ബൈ പറയുന്നത് RJ ഹീരയാണ്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കാണ്. അടുത്ത പാട്ട് കേട്ടിട്ട് എൻജോയ് ചെയ്ത് ബാക്കി ഷോസ് ഒക്കെ എൻജോയ് ചെയ്യൂ. നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് RJ ഹീരയാണ്. എന്റെ പേര് മറക്കണ്ട. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ മാറട്ടെ, കാഴ്ചപ്പാടുകൾ വലുതാകട്ടെ. സ്റ്റേ

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
3: Celluloid.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലലൗഡിലേക്ക്. സെല്ലലൗഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. ഒരു ശവശരീരത്തിന് അല്ലെങ്കിൽ മോർച്ചറിക്ക് ഒരു കൊലപാതക കേസിൽ എന്തെല്ലാം രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അമല പോൾ നിർമ്മിച്ച് പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം കടാവർ. ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് ഒഴിവാക്കി നേരിട്ട് OTT സ്ട്രീമിംഗിൽ എത്തിയ ഒരു ചിത്രം കൂടിയാണ് കേട്ടോ. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ പസിൽ തന്നെയാണ് ഈ ഒരു ചിത്രം. ഇന്നത്തെ സെല്ലൗഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കടാവർ എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ. മെഡിക്കൽ പഠന വിധേയമാക്കുന്ന ശവശരീരങ്ങളെയാണ് ശാസ്ത്രീയമായിട്ട് എന്തു പറയുന്നത് കടാവർ എന്ന് വിളിക്കുന്നത്. ഒരു പോലീസുകാരിയാവാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ നായിക, എന്നാൽ അവളുടെ അച്ഛന്റെ ആഗ്രഹം എന്താണ്, ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നു. അങ്ങനെ ഒടുവിൽ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പോലീസ് സർജനായി മാറിയിരിക്കുകയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഭദ്ര. ആ ഭദ്ര എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അമല പോൾ അവതരിപ്പിക്കുന്നത്. കേവലം ഒരു മോർച്ചറി പോസ്റ്റ്മോർട്ടങ്ങളിൽ ഒതുങ്ങാതെ കുറ്റകൃത്യം നടന്ന സ്ഥലം നേരിട്ട് സന്ദർശിച്ച് നിസാരമെന്ന് തോന്നുന്ന പല തെളിവുകൾ പോലും കൂട്ടിയിണക്കാനായിട്ട് നമ്മുടെ ഭദ്രയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അത്ര സ്കിൽഡ് ആയിരുന്നു അവള് കേട്ടോ. അങ്ങനെ പോകെ പോകെ ജയിലിൽ കഴിയുന്ന ഒരു പ്രതി മുൻകൂട്ടി നൽകുന്ന കുറെ വെല്ലുവിളികൾ പോലെ പുറത്ത് തുടർച്ചയായിട്ട് ചില നിഗൂഢമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ആ ഒരു കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് അതിന്റെ ചുരുളഴിക്കാനായിട്ട് ഭദ്രയും അന്വേഷണ സംഘവും പോലീസിനൊപ്പം ചേരുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. യെസ്, ഇന്നത്തെ സെല്ലലൗഡിൽ നമ്മൾ സംസാരിക്കുന്നത് അമല പോൾ നായികയായെത്തിയ കടാവർ എന്ന സിനിമയെ കുറിച്ചാണ്. കൂടുതലായി നമുക്ക് കേൾക്കാം സെല്ലലൗഡ് ലവ് ട്രീ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുക.

0: celluloid.
1: Yes, once again, welcome back to Cell Aloud. Cell Aloud ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് on your FM 90.4 with me, RC Ailey. Yes, അമല പോളിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. അതും അമല പോളിന്റെ കരിയറിലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ. കേവലം അഭിനയിക്കുക എന്നതിലുപരിയായിട്ട് ഈ ഒരു ചിത്രം നിർമ്മിക്കാനുള്ള ധൈര്യം കാണിച്ചതിനും അമല ഒരു കയ്യടി അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇനി മുടിമുറിച്ച്, കണ്ണട ധരിച്ച്, ചന്ദനക്കുറിയൊക്കെ ഇട്ട് തീർത്തും സ്വാഭാവികമായൊരു പുതിയൊരു മേക്ക് ഓവറിലാണ് അമല പോൾ ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത്. ഭദ്ര എന്ന ഇൻവെസ്റ്റിഗേറ്ററുടെ കൃത്യതയുള്ള പെരുമാറ്റം, വൈകാരികമായ ഭാവങ്ങൾ അത്രമേൽ സൂക്ഷ്മതയോടുകൂടി സ്ക്രീനിൽ ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് അമലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഹരീഷ് ഉത്തമൻ, അരുൺ അദിത്, മുനീഷ് ശാന്ത്, അതുല്യ രവി, റിതിക തുടങ്ങിയ ഒരു നിര അഭിനേതാക്കൾ ചിത്രത്തിലുണ്ടെങ്കിൽ പോലും അമല പോളിന്റെ കഥാപാത്രത്തിനാണ് തിരക്കഥയിൽ കൂടുതലായിട്ടൊരു ആഴവും സ്പേസും നൽകിയിരിക്കുന്നത്. സഹനടന്മാരുടെ കഥാപാത്രങ്ങൾക്ക് ഇതിലും കൂടുതലൊരു വ്യാപ്തി നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് ഒരു കരുത്ത് ലഭിച്ചേനെ എന്നൊരു കാര്യം നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് തോന്നാം കേട്ടോ. എങ്കിലും തങ്ങൾക്ക് ലഭിച്ച ചുരുങ്ങിയ വേഷങ്ങൾ എല്ലാവരും ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കടാവർ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലലോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം നമുക്ക് കൂടുതലായിട്ട് ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: सेल्यूलॉइड।
2: Once again, welcome back to Celluloid. സെല്ലലോയിഡുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ കടാവർ. അമലാപ്പോൾ നായികയായി എത്തിയ കടാവർ എന്ന തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തമിഴിൽ മാത്രമല്ല മലയാള ഭാഷയിലും ഈ ഒരു ചിത്രം അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു തിരക്കഥയും സംവിധാന മികവും നമുക്ക് ടൊവിനോ നായകനായിട്ടുള്ള ഒരു ഫോറൻസിക് സിനിമയുണ്ടല്ലോ, ആ ഒരു ഫോറൻസിക് പോലെ ചിത്രങ്ങളോട് ഒരു സാമ്യത നമുക്ക് തോന്നാം. എന്നാൽ പോലും അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ അനൂപ് എസ് പണിക്കർ തന്റെ സംവിധാന ശൈലി കൊണ്ട് ചിത്രത്തെ വേറിട്ടതാക്കി നിർത്തിയിട്ടുണ്ട്. ഒരു ക്ലീഷേ തമിഴ് റിവഞ്ച് ഫ്ലാഷ് ബാക്ക് ഫോർമാറ്റിലാണ് ഈ ഒരു കഥ നീങ്ങുന്നതെങ്കിലും കാണികളെ ഒട്ടും അടിപ്പിക്കാതെ ഒരു കൺവീൻസിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംവിധായകന് സാധിച്ചിരിക്കുന്നു. അതാണ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം കേട്ടോ. അനാവശ്യമായ കുറെ ബിൽഡപ്പുകളോ ജംപ് സ്കെയറുകളോ കഥയ്ക്ക് ചേരാത്ത തമാശകളോ ഇല്ലാതെ കേസിന്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് സിനിമയ്ക്ക് വലിയൊരു തുണയായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മോർച്ചറിയിൽ ഭദ്രയ്ക്കുണ്ടാകുന്ന വൈകാരികമായ ഒരു ആഘാതത്തിന്റെ രംഗമൊക്കെയുണ്ട്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ അപ്രതീക്ഷിത ട്വിസ്റ്റും ഈ കാര്യങ്ങളൊക്കെ ശരിക്കും കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരിൽ വലിയൊരു ആഘാതം ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തിരക്കഥയിലെ ചില ചെറിയ ചെറിയ വിടവുകളുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല, അതെന്തായാലും ഉണ്ട്. കൂടാതെ തന്നെ ഒരു കൃത്രിമത്വം ഈ ഒരു സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് പ്രേക്ഷകരെ കുറച്ചുകൂടി ഇങ്ങനെ പിടിച്ചിരുത്താനായിട്ട് സംവിധായകന് സാധിച്ചതിന്റെ മറ്റൊരു കാര്യം.

യെസ്, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കടാവർ എന്ന സിനിമയുടെ ആ ഒരു ടെക്നിക്കൽ സൈഡിനെ കുറിച്ചും ആ ഒരു ഫൈനൽ വെർഡിക്റ്റിനെ കുറിച്ചാണ് കേട്ടോ. സെലറോഡാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ FM 90.4 വിത്ത് മീ ആർ ജെ ആയില്ല. രഞ്ജിൽ രാജന്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഒരു നിഗൂഢമായ ഒരു അന്തരീക്ഷം നിലനിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു പുതുമയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അധികം ഒരു പുതുമയില്ല. നോർമലി നമ്മൾ കണ്ടുവന്ന അല്ലെങ്കിൽ കണ്ടു പരിചയിച്ച തമിഴ് സിനിമകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു മ്യൂസിക് ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കും വരുന്നത്. വലിയൊരു പുതുമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. എന്നാൽ പോലും ഈ ഒരു സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പശ്ചാത്തല സംഗീതം കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലെ വൈകാരികമായ ഗാനങ്ങളും സിനിമയുടെ ഒരു മൂഡിനെ ഏറെ അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മുൻപ് കേട്ട BGM-കളുടെ ഒരു ആവർത്തന വിരസത നമുക്ക് തോന്നുമ്പോഴും അരവിന്ദ് സിംഗിന്റെ ഛായാഗ്രഹണവും എഡിറ്റിംഗും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പേസിംഗ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സിനിമ കണ്ട സമയത്ത് തോന്നിയത് ഒരു തിയേറ്ററിലാണ് ഈ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെയും ഈ ഒരു സിനിമയ്ക്ക് ഒരു അറ്റൻഷൻ കിട്ടുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അമിതമായ പ്രതീക്ഷകളില്ലാതെ കാണാൻ പോകുന്ന ഏതൊരു ത്രില്ലർ പ്രേമിക്കും ധൈര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡീസന്റ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ തന്നെയാണ് കടാവർ. അമല പോളിന്റെ ഗംഭീര പ്രകടനത്തിനും സർപ്രൈസ് ട്വിസ്റ്റുകൾക്കുമായിട്ട് ത്രില്ലർ പ്രേമികൾക്ക് ധൈര്യമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു നല്ല ചിത്രം. OTT പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. നല്ലൊരു ഡീസന്റ് ക്ലീൻ ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് കടാവർ. സെലലോഡിൽ കടാവർ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് അല്ലേ. അപ്പൊ സിനിമ കാണാത്തവർ എന്തായാലും കാണാം, നമുക്ക് ഇഷ്ടപ്പെടും, ഒരു വൺ ടൈം വാച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും സെല്ലോയിഡുമായിട്ട് ഞാൻ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഖിലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KPremkumar MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: നല്ല ഹൈ കിട്ടണം, നമ്മളങ്ങോട്ട് കിക്കാവണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈ കിട്ടണം, പക്ഷെ എവിടെ നിന്ന് കിട്ടണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് സിഗരറ്റോ മദ്യപാനത്തിൽ നിന്നോ കിട്ടുന്ന ഹൈയെ കുറിച്ചല്ല. നമ്മൾ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ, നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഇല്ലേ, അതാണ് കിടിലമായിട്ടുള്ള ഹൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കലഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇത് കലഡോസ്കോപ്പിന്റെ നേരമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഒരു പാക്കറ്റ് തുറന്ന് കിട്ടുന്ന ഹൈനേക്കാൾ ഒരു മൗണ്ടൻ പീക്കിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ വേറെ ലെവൽ ഹൈ ആണ് അല്ലേ. കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് ഏറ്റവും നമ്മൾ സ്വപ്നം കാണുന്ന ജോലിയിൽ നമ്മളിങ്ങനെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ വേറൊരു ഹൈ ആണ് അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ വേറൊരു ഹൈ ആണ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോൾ അതാണ് ഇനി കേരളത്തോട് പറയാനായിട്ട് പോകുന്നത്. ഷെയ്ഖ് ഹസൻ ഖാൻ നമ്മുടെ മലയാളികളുടെ ഇടയിൽ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ആളാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു പർവ്വതാരോഹനാണ്, ഒരു മൗണ്ടനീയറാണ്, കൊട്ടുമുടികൾ ഇങ്ങനെ ഓടിക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഷെയ്ഖ് ഹസൻ ഖാൻ. ഇപ്പോൾ കേരളത്തിന്റെ എക്സൈസ് വകുപ്പിന്റെ മയങ്ങില്ല കേരളം എന്ന് പറയുന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളായി ഹസൻ ഖാനും കൈകോർക്കാണ് സുഹൃത്തുക്കളെ. എന്താണ് മെസ്സേജ് എന്ന് ചോദിച്ചാൽ, മയങ്ങില്ല കേരളം എന്ന പേര് കേട്ടു, പദ്ധതി കേട്ടു, എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കൂ, ജീവിതത്തിന്റെ കൊടുമുടികൾ കീഴടക്കൂ എന്നതാണ് മെസ്സേജ്. പൊളിനെയിനാണ് അല്ലേ? കാരണം എവറസ്റ്റിൽ കയറണമെങ്കിൽ എന്തൊക്കെ വേണം? ഫോക്കസ് വേണം, ഫിറ്റ്നസ് വേണം, ഡിസിപ്ലിൻ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലിയർ ആയിട്ടുള്ള മൈൻഡ്, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. അപ്പോൾ ജീവിതത്തിന്റെ എവറസ്റ്റ് കയറാൻ എന്തിനാണ് നമ്മൾ നമ്മുടെ മൈൻഡിനെ തന്നെ ഹാങ് ചെയ്യണേ? ലഹരി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഷോർട്ട് കട്ട് പോലെ തോന്നും, കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ഹൈയൊക്കെ തോന്നും. പക്ഷേ ഷോർട്ട് കട്ട് എടുത്ത് പോകുന്നത് ഡെസ്റ്റിനേഷനിലേക്കല്ല, ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒത്തിരി അകലെയായിരിക്കും. മയങ്ങില്ല കേരളം എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പിന്റെ ഒരു പുതിയ പദ്ധതിയാണ്. അതൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മാത്രമല്ല, അവയർനെസ്, ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ, അങ്ങനെ ലഹരിയുടെ പിടിയിൽപ്പെട്ടവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. ഓപ്പറേഷൻ തൂഫാൻ പോലത്തെ തന്നെ ഒരു പദ്ധതിയാണ് മയങ്ങില്ല കേരളം എന്ന പദ്ധതി. സോ കേരളമേ, നമ്മൾ പുതിയൊരു പദ്ധതി കൂടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, എക്സൈസ് വകുപ്പിന്റെ മയങ്ങില്ല കേരളം എന്ന പദ്ധതി. സോ അതിനൊരു ബിഗ് ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് നമുക്ക് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രെയിനിൽ കയറുന്ന സമയത്ത് ടിക്കറ്റ് മാത്രം പോരെ കേട്ടോ, ഐ ഡിയും കൂടെ വേണം. ഇല്ലെങ്കിൽ യാത്ര പോകും, കാശും പോവും. ട്രെയിൻ പിടിക്കാൻ നമ്മൾ ഓടുന്നു, കയ്യിൽ ലഗേജ്, മറ്റേ കയ്യിൽ ടിക്കറ്റ്. ടി വന്ന് ചോദിക്കുകയാണ്, ഐ ഡി പ്ലീസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, സാറേ ഐ ഡി വീട്ടിലുണ്ട്, ഞാൻ തന്നെ ഒറിജിനൽ അല്ലേ, പിന്നെ എന്തിനാണ് ഈ ചോദ്യമൊക്കെ ചോദിക്കണേ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ ഡയലോഗൊന്നും കൊണ്ട് ഒരു കാര്യമില്ല. കാരണം വരുമാന ചോർച്ചയും ടിക്കറ്റുകളുടെ ദുരുപയോഗവും തടയാൻ വേണ്ടിയിട്ട് റെയിൽവേ ടിക്കറ്റ് പരിശോധന കർശനാക്കുകയാണ്. ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അറിവില്ല 1st മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 31 വരെ പ്രത്യേക ടിക്കറ്റ് ചെക്കിംഗ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയിൽ. പ്രത്യേകിച്ച് കൺസെഷൻ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റ്സ്, സ്പെഷ്യൽ റിസർവേഷൻ കോട്ട ടിക്കറ്റ്, ഗ്രൂപ്പ് ബുക്കിംഗ്സ്, ഇതെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കും എന്നാണ് പറയുന്നത്. ഗ്രൂപ്പായി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ 5 പേരാണ്, ഒരാളുടെ ഐ ഡി മതി എന്ന പഴയ ആ ഒരു കോൺഫിഡൻസ് ഒന്നും ഇനി വേണ്ട മക്കളെ, വേണ്ട. ഗ്രൂപ്പ് ടിക്കറ്റിൽ ഉൾപ്പെട്ട യാത്രക്കാരിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും യഥാർത്ഥ ഐ ഡി പ്രൂഫ് കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളത് കാര്യമാണ്. അല്ലെങ്കിൽ ടിക്കറ്റിലുള്ള എല്ലാവരെയും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരായി കണക്കാക്കി ഫൈൻ ചിലപ്പോൾ ഈടാക്കാം. കൺസെഷൻ ടിക്കറ്റ് ആണെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഡിസ്കൗണ്ടിന് നിങ്ങൾ അർഹനാണെന്ന് തെളിയിക്കുന്ന ഒറിജിനൽ ഡോക്യുമെന്റ് കൂടെ വേണം. റെയിൽവേ എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ഉള്ള ഡിജിറ്റൽ പാസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതേ റൂളാണ്. അതായത് ടിക്കറ്റ് ഡിജിറ്റൽ ആയാലും ഐ ഡി റിയൽ ആയിരിക്കണം. റിസർവേഷൻ ഇല്ലാത്ത ടിക്കറ്റ്സ് പോലും TTE ആപ്പ് ഉപയോഗിച്ച് ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കും. എന്തിനാണ് ഇത്രയും ചെക്കിംഗ് എന്ന് ചോദിച്ചാൽ, കോട്ട മിസ്യൂസ്, കൺസെഷൻ മിസ്യൂസ്, പാസ് മിസ്യൂസ്, പിന്നെ ഏജൻസ് വഴിയുള്ള ക്രമക്കേടുകൾ, ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു സ്പെഷ്യൽ ഡ്രൈവ്. അപ്പോ സ്വീറ്റ് പാസഞ്ചേഴ്സ്, ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ 3 കാര്യങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക. ടിക്കറ്റ് ഉണ്ടോ, ഐ ഡി ഉണ്ടോ, കൺസെഷൻ ആണെങ്കിൽ എലിജിബിലിറ്റി പ്രൂഫ് ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ട്രെയിനിൽ കയറിയാൽ മതി. കാരണം ട്രെയിൻ വൈകിയാൽ റെയിൽവേ കുറ്റം പറയാം, പക്ഷെ ഐ ഡി മറന്നിട്ട് ഫൈൻ കിട്ടിയാൽ നമ്മളെ തന്നെ കുറ്റം പറയേണ്ടി വരും. ടിക്കറ്റ് കയ്യിൽ, ഐ ഡി പോക്കറ്റിൽ, അങ്ങനെ യാത്ര സേഫ്. സേഫ് ആയിട്ടുള്ള യാത്ര, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള യാത്രയും നേർന്നുകൊണ്ട് നമ്മൾ കാലിഡോസ്കോപ്പിന്റെ യാത്ര തുടരുകയാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ഹൈവേയിൽ ഒരു ചെറിയ സീൻ ഒന്ന് ഇമാജിൻ ചെയ്തേ. വണ്ടി പോകുന്നു, സ്പീഡോമീറ്റർ കയറുന്നു, മ്യൂസിക് ലോഡ്, കോൺഫിഡൻസ് അത്തിലും ലോഡ്. പക്ഷേ റോഡിൽ ഒരു മിസ്റ്റേക്ക് മതി, ഒരു സെക്കൻഡ് മതി ഒരു ലൈഫ് പോവാൻ, അല്ലേ? അതുകൊണ്ടാണ് കേരള ഹൈക്കോർട്ട് ഇപ്പോൾ റോഡ് സുരക്ഷയിൽ സ്ട്രിക്ട് ആക്ഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് ഇടപെട്ടിരിക്കുകയാണ് ഈ ഒരു റോഡ് സുരക്ഷയെക്കുറിച്ച് അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ റോഡ് സുരക്ഷ ഒരു മാസത്തിനകം ശക്തിപ്പെടുത്തണം എന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഓരോ 50 കിലോമീറ്ററിലും ഒരു ഹൈവേ മോണിറ്ററിംഗ് സ്ക്വാഡ് ഉണ്ടായിരിക്കണം. പോലീസിലെയും മോട്ടോർ വാഹന വകുപ്പിലെയൊക്കെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക സംഘങ്ങൾ ഓരോ 50 കിലോമീറ്ററിലും ഉണ്ടാവണം എന്നാണ് ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ഫുൾ ടൈം റോഡ് ഇൻസ്പെക്ഷൻ നടത്താൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ 722 യൂണിഫോംഡ് പോസ്റ്റ് സൃഷ്ടിക്കണം എന്നാവശ്യപ്പെട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ കത്ത് നൽകിയിട്ടുണ്ട്. കാരണം റോഡ് സുരക്ഷ എന്ന് പറയുമ്പോൾ അപകടം നടന്നിട്ട് അന്വേഷിക്കുക എന്ന പരിപാടിയല്ല, അപകടം നടക്കാതിരിക്കാൻ മുൻകൂട്ടി നിൽക്കുന്നതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ റോഡ് സുരക്ഷ എന്ന് പറഞ്ഞാൽ അതാണ്. ഹൈവേയിൽ നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി എടുക്കാം. ഹെൽമെറ്റ് ഇടാം, സീറ്റ് ബെൽറ്റ് ഇടാം, ഓവർ സ്പീഡ് ഒഴിവാക്കാം, റോങ് സൈഡിൽ പോവാതിരിക്കാം, ഡ്രൈവിംഗ് സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കാം. ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കിയാൽ ചിലപ്പോൾ ഒരു കുടുംബം മുഴുവൻ ജീവിതകാലം സന്തോഷിക്കും. എന്തായാലും ഹൈക്കോടതി പറഞ്ഞ ഈ ഒരു കാര്യം വളരെയധികം നമ്മൾ കോൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വേഗം തന്നെ അത് പ്രാക്ടിക്കൽ ആക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പെട്ടെന്ന് ഇപ്പോൾ റോഡ് സുരക്ഷ നമുക്കറിയാം, ഓരോ ദിവസവും എത്ര വാഹനങ്ങളാണ് ഈ പറഞ്ഞ പോലെ ആക്സിഡന്റിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഒരു ഹൈവേ മോണിറ്ററിംഗ് സ്ക്വാഡ് എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: റോഡ് ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ചില ആളുകൾ കാർ ഓടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് അവന്റെ റോഡാണോ അല്ലെ, ബാക്കി എല്ലാവരും ഗസ്റ്റ് ആണോ എന്നൊരു ഫീൽ ഉണ്ടാകും. റോഡിൽ നമ്മൾ മാത്രമല്ലല്ലോ, ബൈക്ക്, ബസ്, ലോറി, ഓട്ടോ, പെട്ടസ്ട്രീൻ ഉണ്ടാകും, ആംബുലൻസ് ഓടുന്നുണ്ടാവും. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് സേഫ്റ്റിയിൽ ലെയിൻ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം പ്രധാനമാണ്. പ്രത്യേകിച്ച് ഹൈവേയിൽ അൺനെസസറി ആയിട്ടുള്ള ഓവർടേക്കിംഗ്, സഡൻ ലെയിൻ ചേഞ്ച്, സ്പീഡിംഗ്, ഇതൊക്കെയാണ് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇനി മറ്റൊരു ചെറിയ കാര്യം പറയട്ടെ, ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഫോണൊന്ന് നോക്കി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒരു നോട്ടിഫിക്കേഷൻ അല്ലേ ഞാൻ നോക്കുന്നുള്ളൂ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആ നോട്ടിഫിക്കേഷൻ വായിക്കാൻ വേണ്ട 2 സെക്കൻഡ് കൊണ്ട് മുന്നിലെ റോഡിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടില്ലെങ്കിൽ അവിടെ തീർന്നു കഥ. അതുകൊണ്ട് ഡ്രൈവിംഗ് സമയത്ത് ഫോൺ സൈലന്റ് ആക്കുന്നതാണ് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കാര്യം. ഹൈവേ മോണിറ്ററിംഗ് സ്ക്വാഡ്സ് വരട്ടെ, ചെക്കിംഗ് ഒക്കെ ശക്തമാക്കട്ടെ, ഫൈൻ ഒക്കെ കൂടട്ടെ, പക്ഷെ ഒടുവിൽ റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും വലിയ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ സ്വന്തം കോമൺ സെൻസ് ആണല്ലേ. അതുകൊണ്ട് റോഡിലിറങ്ങുമ്പോൾ ഒരു ചെറിയ പ്രോമിസ് എടുക്കാം, വേഗത്തിൽ വീട്ടിലെത്താൻ ശ്രമിക്കും, പക്ഷെ മറ്റൊരാളുടെ ജീവിതം അപകടത്തിലാക്കിക്കൊണ്ടാവരുത് എന്നൊരു തീരുമാനം കൂടെ എടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈവേ മോണിറ്ററിംഗ് സ്ക്വാഡ്സ് വരട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡ് അപ്പ് ചെയ്യാം. വിത്ത് ലോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് ഇത്രയും സമയം കാലിഡോസ്കോപ്പിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: സ്വപ്നതുല്യമായ ഒരു വീട്.

0: എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്വന്തമായിട്ട് വീട്ടുമുറ്റത്ത് കുറച്ച് കോഴികളെ വളർത്താനും വിഷമില്ലാത്ത ഫ്രഷ് മുട്ടയും ഇറച്ചിയും ഉറപ്പാക്കാനും ആഗ്രഹിക്കാത്തവര് വളരെ കുറവാണ് അല്ലെ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ശരിയല്ലേ? എന്നാൽ നമ്മൾ വിപണിയിൽ കാണുന്ന എല്ലാ കോഴികളും ഒരുപോലെയാണ്. ചിലത് മുട്ട ഉൽപ്പാദനത്തിന് മികച്ചതാണെങ്കിൽ മറ്റു ചിലത് ഇറച്ചിക്കും ചിലത് രണ്ടിനും ഒരുപോലെ അനുയോജ്യവുമായിരിക്കും, ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് ഏതു തരം കോഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? കോഴി വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഹരിതഭൂമിയാണ് ഇന്നത്തേത്. അപ്പോൾ ഏതു തരം കോഴിയെ തിരഞ്ഞെടുക്കണം? നാടൻ ഇനമുണ്ട്, സങ്കര ഇനങ്ങളുണ്ട്, നിറയെ മുട്ട തരുന്നതുണ്ട്, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതുണ്ട്, ഒരു വർഷത്തിൽ നിറയെ മുട്ടകൾ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ മുട്ടകൾ തരുന്ന കോഴികളുണ്ട്, അധികം മുട്ട തരാത്തതുണ്ട്, വളരെ പെട്ടെന്ന് മുട്ടയിടുന്ന കോഴികളുണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴികൾ നമ്മുടെ നാട്ടിൽ കിട്ടും. അപ്പോൾ അതിലേതാണ് വാങ്ങേണ്ടത്, അതിൻ്റെ പരിപാലനം എന്തൊക്കെയാണ് അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. അപ്പോൾ ആദ്യം നാടൻ കോഴികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ നാട്ടിലെ അന്തരീക്ഷവുമായിട്ട് ഏറ്റവും നന്നായിട്ട് ഇണങ്ങി ജീവിക്കുന്നവയാണ് നാടൻ കോഴികൾ. പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ സവിശേഷത. പ്രത്യേക പരിചരണമോ ഉയർന്ന വിലയുള്ള കാലിത്തീറ്റയോ ഇല്ലാതെ തന്നെ വീട്ടിലെ ബാക്കി വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മുറ്റത്ത് നിന്ന് പുല്ലിനെയും പുഴുക്കളെയും തിന്ന് ഇവ എളുപ്പത്തിൽ വളരും. മുട്ട ഉൽപ്പാദനത്തിന്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ സാധാരണ നാടൻ കോഴികൾ വർഷത്തിൽ ഏകദേശം 80 മുതൽ 100 മുട്ടകൾ വരെ മാത്രമാണ് ഇടുക. എന്നാൽ ഇവയുടെ മുട്ടയ്ക്കും ഇറച്ചിക്കും വിപണിയിൽ വൻ ഡിമാൻഡും ഉയർന്ന വിലയുമാണ് ലഭിക്കുന്നത്. നാടൻ കോഴിമുട്ടയുടെയും ഇറച്ചിയുടെയും രുചിയും ഔഷധ ഗുണവും മറ്റേതൊരു വിദേശ അല്ലെങ്കിൽ സങ്കര ഇനത്തോടും താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കാത്തതാണ്. അടയിരുന്ന് തനിയെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള കഴിവ് നാടൻ കോഴികൾക്കുണ്ട് എന്നത് തുടക്കക്കാർക്ക് വലിയൊരു ആശ്വാസവുമാണ്. വലിയ സാമ്പത്തിക നിക്ഷേപം ഒന്നുമില്ലാതെ തന്നെ കുറഞ്ഞ ചെലവിൽ വീട്ടാവശ്യത്തിന് മാത്രമായിട്ട് കോഴി വളർത്തൽ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ തിരഞ്ഞെടുപ്പാണ് നാടൻ കോഴികൾ. അപ്പോൾ നാടൻ കോഴികളുടെ പ്രത്യേകത അറിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് ഗ്രാമപ്രിയ കോഴികളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വ്യത്യസ്ത ഇനം കോഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അടുത്തത് ഗ്രാമപ്രിയയാണ്. ഹൈദരാബാദിലെ കേന്ദ്ര പൗൾട്രി രജിസ്ട്രേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രാമീണ മേഖലകളിലെ കർഷകർക്കായിട്ട് പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഒരു മികച്ച സങ്കര ഇനം കോഴിയാണ് ഗ്രാമപ്രിയ. നാടൻ കോഴികളെ പോലെ തന്നെ അഴിച്ചുവിട്ട് വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഇനമാണ് ഇത്. പ്രധാനമായിട്ടും മുട്ട ഉൽപാദനത്തിനാണ് ഗ്രാമപ്രിയ പേര് കേട്ടത്. നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ 200 മുതൽ 225 വരെ മുട്ടകൾ ഇവ നൽകും. നാടൻ കോഴിമുട്ടകളുടെ അതേ തവിട്ട് നിറവും വലുപ്പവും ഉള്ളതിനാൽ വിപണിയിൽ നല്ല വില ലഭിക്കുകയും ചെയ്യും. രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് എന്നതും ഇവയുടെ പ്രത്യേകതയാണ്. മുട്ടയ്ക്കൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഇറച്ചിയും ഇവയിൽ നിന്ന് ലഭിക്കും. പൂവൻ കോഴികൾ 2.5 മുതൽ 3 കിലോ വരെ ഭാരം വയ്ക്കാറുണ്ട്. അടയിരിക്കുന്ന സ്വഭാവം കുറവായതുകൊണ്ട് തുടർച്ചയായി മുട്ട ലഭിക്കുമെന്നതും ഗ്രാമപ്രിയയുടെ വലിയൊരു മേന്മയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. വ്യത്യസ്ത ഇനം കോഴികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഗ്രാമശ്രീ കോഴികളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണൂത്തി പൗൾട്രി ഫാമിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത മലയാളി കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കോഴി ഇനമാണ് ഗ്രാമശ്രീ. നമ്മുടെ കാലാവസ്ഥയോടും ചുറ്റുപാടുകളോടും വളരെ വേഗത്തിൽ യോജിച്ചു പോകാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഉയർന്ന മുട്ട ഉൽപാദനമാണ് ഗ്രാമശ്രീയുടെ പ്രധാന ആകർഷണം. ഒരു വർഷത്തിൽ ഏകദേശം 200 മുതൽ 220 വരെ തവിട്ട് നിറത്തിലുള്ള മനോഹരമായ മുട്ടകൾ ഇവ തരും. കാഴ്ചയിൽ നാടൻ കോഴികളെ പോലെ തന്നെ മനോഹരമായ വർണ്ണ പകിട്ടുള്ള തൂവലുകളാണ് ഇവയ്ക്ക് ഉള്ളത്. വീട്ടുമുറ്റത്തെ തീറ്റ സാധനങ്ങൾ കഴിച്ച് വളരുന്നതിനാൽ തീറ്റ ചെലവും വളരെ കുറവാണ്. ഇറച്ചി ആവശ്യത്തിനും ഇവ മോശമൊന്നുമല്ല. വീടുകളിൽ ചെറിയ കൂടുണ്ടാക്കിയോ അഴിച്ചുവിട്ടോ വളർത്താൻ ആഗ്രഹിക്കുന്ന മലയാളി കുടുംബങ്ങൾക്ക് ഏറ്റവും ചേർന്ന ഇനങ്ങളിൽ ഒന്നാണ് ഗ്രാമശ്രീ ഇനങ്ങൾ. ഇനി നമുക്ക് കറുത്ത കോഴിയെക്കുറിച്ച് അറിയാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിവിധ ഇനം കോഴികളെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ഇന്നത്തെ ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വാണിജ്യാടിസ്ഥാനത്തിലും വീട്ടുമുറ്റത്തും ഒരുപോലെ വളർത്താൻ അനുയോജ്യമായ ഉയർന്ന മുട്ട ഉൽപാദന ശേഷിയുള്ള ഒരു ഹൈബ്രിഡ് കോഴി ഇനമാണ് BV380. കേരളത്തിലെ കർഷകർക്കിടയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പ്രിയം നേടിയ ഒരു മുട്ടക്കോഴി ഇനം കൂടിയാണ് BV380. വർഷത്തിൽ 280 മുതൽ 300 മുട്ടകൾ വരെ നൽകാനായിട്ട് ഇവയ്ക്ക് ശേഷിയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഏകദേശം 18 മുതൽ 20 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇവ മുട്ടയിട്ട് തുടങ്ങും. കടുത്ത തവിട്ട് നിറത്തിലുള്ള നല്ല വലുപ്പമുള്ള മുട്ടകളാണ് ഇവയുടേത്. കൂട്ടിലിട്ട് വളർത്താനും അഴിച്ചുവിട്ട് വളർത്താനും ഇവ അനുയോജ്യമാണ്. എന്നാൽ കൃത്യമായ അളവിൽ പോഷക സമ്പന്നമായിട്ടുള്ള തീറ്റ നൽകിയാൽ മാത്രമേ ഇവയിൽ നിന്ന് പരമാവധി മുട്ടകൾ ലഭിക്കൂ. ഇറച്ചിക്കായി ഇവയെ വലിയ തോതിൽ ഉപയോഗിക്കാറില്ല എങ്കിലും മുട്ട ഉൽപാദനം മാത്രം ലക്ഷ്യമിടുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി വൈറ്റ് ലഗോൺ കോഴികളെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലോകമെമ്പാടും മുട്ട ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിദേശി കോഴി ഇനമാണ് വൈറ്റ് ലഗോൺ. പൂർണ്ണമായും വെളുത്ത തൂവലുകളും മനോഹരമായ ചുവന്ന പൂവുകളുമുള്ള ഇവ കാഴ്ചയിൽ വളരെ ആകർഷകമാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ടക്കോഴി ഫാമുകൾ നടത്തുന്നവർ പ്രധാനമായിട്ടും വൈറ്റ് ലഗോണിനെയാണ് ആശ്രയിക്കുന്നത്. വർഷത്തിൽ 300-ലധികം വെള്ള മുട്ടകൾ നൽകാനായിട്ട് കഴിവുള്ള അപൂർവ ഇനങ്ങളിൽ ഒന്നാണ് ഇത്. തിന്നുന്ന തീറ്റയ്ക്കനുസരിച്ച് ഉയർന്ന അളവിൽ മുട്ട തരുന്നതിൽ ഇവ മുന്നിലുമാണ്. ശരീരഭാരം വളരെ കുറവായതുകൊണ്ട് ഇവയുടെ ഇറച്ചിക്ക് വിപണിയിൽ പ്രിയം കുറവാണ്. കൂടാതെ നാടൻ കോഴികളെ പോലെ വലിയ രോഗപ്രതിരോധ ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃത്യമായ വാക്സിനേഷനും ശ്രദ്ധയും ആവശ്യമാണ് ഇവയ്ക്ക്. എങ്കിലും വീട്ടിൽ കൂടുകളിൽ ഇട്ട് വളർത്തി കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇവ മികച്ചതാണ്. വൈറ്റ് ലഗോൺ കോഴികളെ കുറിച്ചാണ് നമ്മൾ പങ്കുവച്ചത്. ഇനി വനരാജയെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിവിധ ഇനം കോഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വനരാജ. ഹൈദരാബാദിലെ പൗൾട്രി പ്രോജക്ട് ഡയറക്ടറേറ്റ് വികസിപ്പിച്ചെടുത്ത ഇറച്ചിക്കും മുട്ടയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന പ്രശസ്തമായ കോഴി ഇനമാണ് വനരാജ. വലിയ ശരീരപ്രകൃതിയും വർണ്ണപ്പകിട്ടുള്ള തൂവലുകളുമാണ് ഇവയുടെ പ്രധാന ആകർഷണം. ഗ്രാമീണ മേഖലകളിൽ അഴിച്ചുവിട്ട് വളർത്താൻ അനുയോജ്യമായ ഇവ വളരെ വേഗത്തിൽ ഭാരം വയ്ക്കുന്നു. പൂവൻ കോഴികൾ 3.5 മുതൽ 4 കിലോ വരെയും പിടക്കോഴികൾ 2.5 മുതൽ 3 കിലോ വരെയും ഭാരം വയ്ക്കും. ഇവയുടെ മാംസത്തിന് നാടൻ കോഴിയിറച്ചിയുടെ അതേ രുചിയാണ് എന്നതാണ് പ്രത്യേകത. ഇറച്ചിക്ക് പുറമേ വർഷത്തിൽ 100 മുതൽ 110 വരെ തവിട്ട് നിറത്തിലുള്ള നല്ല വലുപ്പമുള്ള മുട്ടകളും ഇവ തരും. കാടുകളിലും തൊടികളിലും സ്വതന്ത്രമായി നടന്ന് ഇര പിടിച്ച് തിന്നാനായിട്ട് പ്രത്യേക കഴിവുള്ളതുകൊണ്ട് തീറ്റ ചെലവ് വളരെ കുറവാണ്. ജ്വൽ പർപ്പസ് ആയിട്ട് വളർത്താൻ ഏറ്റവും അനുയോജ്യമായ ഇനം കൂടിയാണ് വനരാജ. വനരാജ കോഴികളെ കുറിച്ച് അറിഞ്ഞില്ലേ? ഇനി നമുക്ക് ഗിരിരാജ കോഴികളെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വ്യത്യസ്ത ഇനം കോഴികളെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ഇന്നത്തെ ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കർണാടക വെറ്ററിനറി സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ള വനരാജിക്ക് സമാനമായ മറ്റൊരു ജനപ്രിയ സങ്കര ഇനമാണ് ഗിരിരാജ.

150 വരെ നല്ല വലുപ്പമുള്ള തവിട്ട് മുട്ടകൾ ഗിരിരാജ കോഴികൾ തരും. ഏത് കാലാവസ്ഥയോടും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുകൊണ്ട് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ വളർത്താൻ പറ്റിയ ഇനങ്ങളിൽ ഒന്നാണ് ഇത്. നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വീട്ടിലേക്ക് കോഴി ഇനങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട്. കൂടുതൽ മുട്ടയാണ് ലക്ഷ്യമെങ്കിൽ BV380 അല്ലെങ്കിൽ ഗ്രാമപ്രിയ തിരഞ്ഞെടുക്കാം. അതല്ല, നല്ല ഇറച്ചിയും ഒപ്പം മുട്ടയുമാണ് വേണ്ടതെങ്കിൽ വനരാജയോ ഗിരിരാജയോ വളർത്താം. വിഷരഹിതമായ ആഹാരം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ കോഴി വളർത്തൽ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹലോ FM 90.4.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

അങ്ങനെ ദാ കൃത്യം 12 മണി ആയപ്പോഴത്തേക്കും ഇന്നത്തെ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എന്താണ് പരിപാടി? 12 മണി നേരമാണ്, നമുക്കറിയാം ഈ ഉച്ചനേരത്ത് ഉച്ചത്തിൽ പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പൊ ഉച്ചത്തിൽ പാട്ട് കേൾക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, 8281509000 എന്ന നമ്പർ ഡയൽ ചെയ്തിട്ട് എന്റെ അടുത്ത് ഇഷ്ടമുള്ള പാട്ടങ്ങോട്ട് ചോദിക്കുക, ഞാൻ ആ പാട്ടങ്ങോട്ട് പ്ലേ ചെയ്തു തരും. അതാണ് നമ്മുടെ പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ അങ്ങ് തിരുവനന്തപുരത്തേക്ക് നിയമസഭയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ കുട്ടികൾ കൂട്ടം കൂടുന്നത് കാണാനായിട്ട് പറ്റും. കുട്ടികൾ എന്താ കൂട്ടം കൂടുന്നത്? പ്രതിഷേധം വല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധമല്ല, നമുക്ക് അങ്ങനെയല്ലേ അറിയുള്ളൂ. നമ്മൾ ആരെങ്കിലും കൂട്ടം കൂടുക, പ്രതിഷേധമാണോ, അടിയാണോ, ഇടിയാണോ, ബഹളാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മുടെ പ്രശ്നമല്ല, അൽഗോരിതം അങ്ങനെയാണ് അല്ലെ. എവിടെയെങ്കിലും ആളുകൾ കൂട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതിഷേധമാണോ എന്നൊക്കെയാണ് ആദ്യം ചിന്തിക്കുക. ഇനിയിപ്പോൾ ഡൽഹിയിലൊക്കെ നടന്ന പോലെ കുട്ടികളുടെ എന്തെങ്കിലും പ്രതിഷേധമാണോ, എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെയാണ് ആദ്യം ആലോചിക്കുക. പക്ഷെ അങ്ങനെയല്ല. സ്റ്റുഡൻസ് ലീഡർഷിപ്പ് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പരിപാടി നമ്മുടെ നിയമസഭയിൽ ഇതാ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അവിടെ പിള്ളേരൊക്കെ സെറ്റായിട്ടുണ്ടാകും. നമ്മുടെ കേരളത്തിന്റെ പാർലമെന്ററി അഫയേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ഒരു മിനിസ്ട്രിയാണ് ഈ ഒരു സ്റ്റുഡൻസ് ലീഡർഷിപ്പ് കോൺക്ലേവ് എന്ന് പറഞ്ഞ സംഗതി സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ അറിഞ്ഞിരിക്കണ്ടേ നമ്മുടെ ജനാധിപത്യത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഡെമോക്രസിയുടെ പ്രോസസ്സ് കാര്യങ്ങൾ അല്ലെ. ഭാവി ബ്രൈറ്റ് ആക്കുന്നത് ഇനി വരുന്ന തലമുറയാണ്. അപ്പൊ ആ ബ്രൈറ്റ് ആക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ ഡെമോക്രസിയിൽ ചെയ്യേണ്ടത് എന്നൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. എനിക്കാണെങ്കിൽ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ കുഞ്ഞു വയസ്സിൽ അല്ലെങ്കിൽ ചെറിയ കാലം തൊട്ടേ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലെ. അതായത് നമ്മളിപ്പോൾ ആ ഒരു കുട്ടിയാണ്, അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊന്നും പറഞ്ഞ് വളർത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാം അറിഞ്ഞ് പഠിച്ച് വളരട്ടെ. അപ്പൊ എന്തായാലും പാർലമെന്റ് നമ്മുടെ കേരള നിയമസഭയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുന്നുണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കൃത്യം 12 മണി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പാട്ട് ചോദിച്ച് വിളിക്കാം, മെസ്സേജ് അയക്കാം. 82 81 50 90 00 ആണ് വിളിക്കാനും മെസ്സേജ് അയക്കാനൊക്കെയുള്ള നമ്പർ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ആ സ്പീഡിൽ ഞാൻ അങ്ങോട്ട് വെച്ച് തരാം. പക്ഷേ വേഗം വേഗം മെസ്സേജ് അയക്കണം. ഇനിയിപ്പോൾ മെസ്സേജ് 1 മണിയായിട്ട് അയക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ കിട്ടൂല കേട്ടോ. അപ്പോൾ വേഗം അയച്ചോളൂ. നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോയാലോ. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്, എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്, ജോസഫ് എന്ന സിനിമയിലെ. എപ്പോൾ കേട്ടാലും ഞാനിങ്ങനെ മെൽറ്റായി പോകുന്നൊരു പാട്ടാണ്. കാർത്തിക്കിന്റെ ശബ്ദത്തിൽ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. രഞ്ജൻ രാജു മ്യൂസിക് ചെയ്ത പാട്ട്, ഫ്രം ദ മൂവി ജോസഫ്, ഓൺ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങളുടെ കൂടെയുള്ളത് അഭിരാമി.

0: ഇൻസ്റ്റൻ പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഫ്രം ദ മൂവി ജോസഫ്, കാർത്തികിന്റെ ശബ്ദത്തിലാണ് നമ്മൾ ആ പാട്ട് കേട്ട് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് എന്താ പറയാ, അങ്ങ് അലിഞ്ഞങ്ങ് ഇല്ലാണ്ടായി പോകുന്നൊരു ഫീലാണ്. എനിക്ക് എന്തായാലും വലിയൊരു ഇഷ്ടമുള്ള പാട്ട് കേട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് കോളറും ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാ സംസാരിക്കണേ?
1: ഹലോ, ഞാൻ സരിതയാണ്.
0: സരിത, എവിടുന്നാ വിളിക്കുന്നേ?
1: പാറ എലപ്പുള്ളി.
0: പാറ എലപ്പുള്ളി. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട്.
0: എല്ലാരും സുഖായിട്ടിരിക്കണോ? അപ്പൊ ഇന്ന് ഏത് പാട്ടാ സരിതയ്ക്ക് കേക്കണ്ടേ?
1: എനിക്ക് മണിക്കുട്ടിക്കുറുമ്പുള്ള ഒരു അമ്പിളിപ്പൂവാലി.
0: ആഹാ, ആരാണ് അവിടുത്തെ അമ്പിളിപ്പൂവാലി?
1: നിവ്യക്കുട്ടിക്കാണ്.
0: നിവ്യയാണ് അവിടുത്തെ അമ്പിളിപ്പൂവാലി അല്ലേ?
1: ആഹാ,
0: അപ്പൊ നിവ്യക്ക് വേണ്ടിട്ടാണോ ഈ പാട്ട്?
1: നിവ്യക്ക് വേണ്ടിട്ടാണ്. പിന്നെ ചേച്ചി മിയക്കുട്ടിക്കും എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, ചേച്ചി മിയക്കുട്ടിക്കും നിവ്യക്കും വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് സരിത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് കളിയൂഞ്ഞാൽ എന്ന സിനിമയിലെ മണിക്കുട്ടിക്കുറുമ്പുള്ള ഒരു അമ്പിളിപ്പൂവാലി എന്ന പാട്ടാണ്. ആ പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഈ പാട്ട് വളരെ സ്പെഷ്യലായിട്ട് നീയക്കും നിവ്യക്കും വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അതാ പിടിച്ചു ആ പാട്ട് ഞാൻ വെച്ചു തന്നിട്ടുണ്ട്. അപ്പോ അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ദീപക് ദേവിന്റെ മ്യൂസിക്കിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മീരയാണ്. മീര ചോദിച്ചിട്ടുള്ളത് പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്ന പാട്ട് വെച്ച് തരാമോ ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. എന്തായാലും മീരയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ടും കൂടെ വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ലൈവായിട്ട് പാട്ട് കേൾക്കണമെങ്കിൽ വേഗം വിളിച്ചോളൂ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോളൂ 8281500 എന്ന നമ്പറിലേക്ക്. ഇനിയിപ്പോ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് അഹല്യ FM 90.4 ഇൻസ്റ്റാ പേജിലേക്ക് പോവാ. അതിലൊന്ന് DM ചെയ്താലും മതി. ചേച്ചി ഈ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് DM ചെയ്താലും മതി. അപ്പം ഞാൻ അതും ആ മെസ്സേജസും ഞാൻ നോക്കുന്നുണ്ട്. അപ്പം വേഗം അയച്ചോളൂ, നമുക്ക് പാട്ടൊക്കെ കേട്ട് അടിച്ച് പൊളിച്ചങ്ങോട്ട് പോവാ.

0: ദീപക് ദേവിന്റെ കോമ്പോസിഷനാണ് ഉദയനാട് താരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ദാസേട്ടന്റെയും ചിത്രചേച്ചിയുടെയും ശബ്ദത്തിൽ പാട്ട് കേട്ട് തിരിച്ചെത്തുന്ന സമയം എന്ന് പറയുന്നത് 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോയാലോ, ആരാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്? കൊടുവായിരുന്നു ഗിരിജി ചേച്ചിയാണ്. ഗിരിചേച്ചി, എന്താണ് വിശേഷം? സുഖല്ലേ?
1: സുഖം തന്നെ.
0: അടിപൊളിയായിട്ട് ഇരിക്കുന്ന നേരാണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടാണ് കേക്കണ്ടേ?
1: ജാനകിയമ്മന്റെ ചെമ്പരത്തി ചെമ്പരത്തി
0: ചെമ്പരത്തി ചെമ്പരത്തി എന്ന പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, ഞാൻ ആ പാട്ട് വെച്ചുതരാം. ആർക്കാണ് ഈ പാട്ട് ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ ഞങ്ങൾ സൂര്യ ഗാർമെന്റ്സിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഗിരിജ ചേച്ചിയാണ്, കൊടുവായിൽ നിന്ന്. ചേച്ചി ചോദിച്ച പാട്ട് ചെമ്പരത്തി ചെമ്പരത്തി എന്ന പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി. എല്ലാ ലിസ്ണേഴ്സിനും എന്റെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. ഫെബിൻ ആണ് പാലക്കാട് നിന്ന്. എനിക്ക് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ വർണ്ണജാലം എന്ന പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്. പ്ലേ ചെയ്ത് തരുമല്ലോ അല്ലേ? ഇങ്ങനെയാണ് ഫെബിന്റെ മെസ്സേജ്. പ്ലേ ചെയ്ത് തരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്ലേ ചെയ്ത് തരും. നമുക്ക് എന്തായാലും ആ രണ്ട് പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ഇതിനുശേഷം നമ്മൾ പ്രാദേശിക വാർത്തകൾ കേൾക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ തിരിച്ചെത്തുക. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വേഗം മെസ്സേജ് അയച്ചോളൂ. 0821509000 ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ
1: മാറ്റത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. പ്രശസ്ത ബോളിവുഡ് മറാത്തി നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ടെലികോം മേഖലയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും മാറ്റത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തിയിട്ടുണ്ടെന്നും ഇതിന് 550,000-ത്തിലധികം ബേസ് സ്റ്റേഷനുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതിക വിദ്യയിലൂന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4-ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് 94-ാമത് ഇന്ത്യൻ വ്യോമസേന ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വ്യോമസേനാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്കും വിമുക്ത ഭടന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ നേർന്നു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധീരതയും കൃത്യതയും പ്രവർത്തന സജ്ജതയും ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി രാഷ്ട്രപതി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ ധീരതയും തൊഴിൽപരമായ മികവും പ്രതിബദ്ധതയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് പ്രചോദനമേകുന്നതിനും തുടർന്നും സഹായകമാകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കാനും രാജ്യസേവനത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയട്ടെ എന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. വ്യോമസേന ആകാശത്ത് തങ്ങളുടെ ശക്തിയും ധീരതയും പ്രകടിപ്പിക്കുകയും ജനങ്ങളിൽ സുരക്ഷിതബോധം വളർത്തുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്തഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. IG അജിത ബീഗത്തിനാണ് സ്പീക്കപ്പിന്റെ പ്രത്യേക ചുമതല. ഇതു സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പാണ് സ്പീക്കർ. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയം മൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ശക്തമായ ഇടപെടൽ ഉറപ്പാക്കുന്നതോടൊപ്പം പരാതി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഹായം തേടാനുള്ള സംവിധാനവും സ്പീക്കപ്പിലൂടെ ലഭ്യമാക്കും.
1: കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനമായ കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ ആരംഭിക്കും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ നാളെയും മറ്റന്നാളുമായി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചാണ് നടക്കുക. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ, കുട്ടികൾക്കായി കിഡ്ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷാ കേന്ദ്രത്തിന്റെ താഴത്തെ നിലയിൽ തന്നെ സുരക്ഷിത സാഹചര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്നും ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാ മുറി അനുവദിക്കാവൂ എന്നും ഉത്തരവിൽ പറയുന്നു. ദേശീയപാത 66 നാട്ടിക ടോൾപിരിവ് നിർത്തിവെക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നതും പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പണികൾ പൂർത്തിയാവാത്തതുമായ സാഹചര്യത്തിൽ ടോൾ തുടങ്ങിയാൽ ഈ മേഖലയിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന് കലക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. ബിജെപി കേരളം പ്രഭാരിയായി ചുമതലയേറ്റ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ എംപി ഡോ എം നാഗരാജ, കേരളം സഹപ്രഭാരി ഡോ എം വെങ്കിടേശൻ എന്നിവർക്ക് തിരുവനന്തപുരം മാരാർജി ഭവനിൽ സ്വീകരണം നൽകി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരുവരെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു.

0: പരിപാടിയുടെ ഭാഗമായി സ്റ്റുഡന്റ് ലീഡേഴ്സ് കോൺക്ലേവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ഇന്നും നാളെയുമാണ് പരിപാടി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രശസ്ത ബോളിവുഡ് മറാത്തി നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ ഗോവയിലെ വസതിയിലായിരുന്നു 75-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഡെസ്ക് റിപ്പോർട്ട്.
1: 1978 പുറത്തിറങ്ങിയ ഗമനാണ് നാനാ പടേക്കറുടെ ആദ്യ ചിത്രം. പരിന്ത, ക്രാന്തിവീർ, അബ് തക് ഛപ്പൻ, വെൽക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനപ്രീതി നേടി. ക്രാന്തിവീർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും പരിന്ത, അഗ്നിസാക്ഷി എന്നീ ചിത്രങ്ങൾക്ക് മികച്ച സഹനടനുള്ള പുരസ്കാരവും ലഭിച്ചു. കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. പ്രഹാർ, ദി ഫൈനൽ അറ്റാക്ക് എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്. രജനീകാന്തിനൊപ്പം കാല എന്ന തമിഴ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു. വൻവാസ്, ഹൌസ്ഫുൾ 5, ഓ റുമീറ്റോ എന്നിവയാണ് അദ്ദേഹത്തിന്റെ അടുത്തകാലത്ത് ഇറങ്ങിയ ചിത്രങ്ങൾ. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. ശക്തവും ഹൃദയസ്പർശിയുമായ അഭിനയ ശൈലിയിലൂടെ വൈവിധ്യമാർന്ന മാനുഷിക അനുഭവങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബഹുമുഖ പ്രതിഭയും അസാമാന്യ കഴിവുള്ള കലാകാരനുമായിരുന്നു നാനാ പടേക്കർ എന്ന് ഉപരാഷ്ട്രപതി സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. പടേക്കറിന്റെ വ്യക്തിത്വവും സവിശേഷതയും വളരെ കുറച്ച് നടന്മാർക്ക് മാത്രമേ അവകാശപ്പെടാനാവൂ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു.
0: സ്വാതന്ത്ര്യ സമരസേനാനി സോഷ്യോ വാസു കോഴിക്കോട് ചെറുവണ്ണൂരിൽ അന്തരിച്ചു. 103 വയസ്സായിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിരുന്ന അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് 3.5 മാസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സോഷ്യോ വാസുവിന്റെ നിര്യാണത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അനുശോചിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ രണ്ടാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ചേ വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം വിള കൃഷിയിറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സിവിയർ അപ്ലാസ്റ്റിക് അനീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് യുകെയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിനി റാഫിയ ഷെറിന് അനുയോജ്യമായ മൂലകോശം കണ്ടെത്താൻ സന്നദ്ധദാതാക്കളുടെ രജിസ്ട്രേഷൻ ക്യാമ്പ് അരീക്കോട്ട് ആരംഭിച്ചു. സുല്ലാ മുസലാം സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ DKMS ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ വൈകിട്ട് 6:30 വരെ കോളേജിലാണ് രജിസ്ട്രേഷൻ ക്യാമ്പ്. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ ഭരണാനുമതിയായി. ബീച്ച് ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക ഫയർ സ്റ്റേഷൻ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ടെലികോം മേഖലയുടെയും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെയും മാറ്റത്തിന് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് വേദിയായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST കൌൺസിലിന്റെ 57-ാമത് യോഗം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടങ്ങി. ഗാർഹിക പീഡനം തടയുന്നതിനും അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്നതിനും കേരള പോലീസ് സ്പീക്കപ്പ് എന്ന പേരിൽ പ്രത്യേക ദൌത്യസേന രൂപീകരിച്ചു. പ്രശസ്ത ബോളിവുഡ് മറാത്തി നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൌൺലോഡ് ചെയ്യൂ.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahilya.in. ഫോൺ 9496000133.
4: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
5: ഇവിടെ മൊത്തം പാട്ട്.
6: അങ്ങനെ പാട്ടുകൾക്കും ആകാശവാണി വാർത്തകൾക്കും ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ലൈവായിട്ട് പാട്ടുകൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക്. ഈ നമ്പറിലേക്ക് ഇനിയിപ്പോൾ വിളിക്കാൻ സമയമൊന്നുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നേരെ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പാട്ട് അതുപോലെ പാട്ട് ഏത് സിനിമയിലേതാണെന്ന് അറിയാമെങ്കിൽ അതുകൂടെ വെച്ച് അയക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ പേരും കൂടെ അയക്കുക. ആരാണ് ഈ മെസ്സേജ് അയച്ചതെന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെസ്സേജ് മാത്രമേ ഉള്ളൂ, പേരൊന്നും അയച്ചിട്ടില്ല. അപ്പൊ ആ പാട്ട് ചോദിച്ചിട്ടുള്ള ആള് പേരൂടെ ഒന്ന് അയക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് നെക്സ്റ്റ് കോളറിലേക്ക് പോവാണ്. ഹലോ, ഇതാരാണ്?
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ഉച്ച നമസ്കാരം. ആരാ സംസാരിക്കണേ?
7: കൊല്ലംകോട്ടിന്ന് കേശവനാണ്.
6: കേശവൻ ചേട്ടനാണ്. എന്താണ് ചേട്ടാ കൊല്ലംകോട്ട് വിശേഷങ്ങള്?
7: കൊല്ലംകോട് ഇപ്പൊ നല്ല, 2-3 ദിവസം മഴയുണ്ടായിരുന്നു. ഇന്നലെ ഇന്നും ഈ മഴ കുറഞ്ഞിട്ടുണ്ട്, ചൂട് കൂടിയിട്ടുണ്ട്.
6: കൊഴപ്പൊന്നുമില്ല, അങ്ങനെ പോണു. എല്ലാരും പറയുന്നത് കൊല്ലംകോട് കാണാൻ വരണം എന്നാണ്. പാലക്കാടിനെ കുറിച്ച് പറയുമ്പോ കൊല്ലംകോട്ടേക്ക് വായോന്നാ പറയുന്നത്.
7: കൊല്ലംകോട് മറ്റേ നമ്മുടെ തിങ്ങഞ്ചിറ, അതുപോലെ തന്നെ മറ്റേ സീതാറുകുണ്ട്, വേങ്ങപ്പാറ, അങ്ങനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളില് നിറയെ ആൾക്കാര് വന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട്. കേരളത്തില് മൊത്തം എല്ലാവരും
6: മാറിക്കഴിഞ്ഞു. കൊല്ലംകോട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വന്ന് കണ്ടിരിക്കണം എന്നാണ് കേശവൻ ചേട്ടൻ
7: പറഞ്ഞത്. അനേകം ആൾക്കാര് ഇവിടെ വന്നിട്ട് തന്നെ പാടങ്ങളും നെൽകൃഷികളും അതുപോലെ തന്നെ പൂച്ചെടികളും മറ്റുള്ളതും എവിടെയാണ് ഉള്ളത്, വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ് എന്നുള്ള അന്വേഷണത്തോടുകൂടി ഇവിടെ വന്ന് എല്ലാവരും കണ്ട് ആഘോഷിച്ച് പോകുന്നുണ്ട്.
6: എന്തായാലും സന്തോഷം, നമുക്കത് കാണുമ്പോ ഒരു സന്തോഷമാണ് അല്ലേ ചേട്ടാ. പിന്നെ ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
7: ഞാൻ ആഗ്രഹപ്പെട്ടത് അണ്ണാത്തെ എന്ന പടത്തില് അണ്ണാത്തെ എന്നൊരു പാട്ടുണ്ട്, SP ബാലസുബ്രഹ്മണ്യം ആ അവസാനമായിട്ട് ഒരു പാട്ട് പാടിയതാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതൊരു പാട്ട് എനിക്ക് വെച്ചു തരാം.
6: അണ്ണാത്തെ എന്ന സിനിമയിലെ അണ്ണാത്തെ എന്ന പാട്ട് കേശവൻ ചേട്ടന് വേണ്ടിട്ട് വെച്ച് തന്നിരിക്കും. ടാറ്റാ ബാബായ്. അപ്പൊ നമ്മളെ വിളിച്ചത് കേശവൻ ചേട്ടനാണ്. കൊല്ലംകോട് നിന്ന് ചേട്ടൻ ചോദിച്ച പാട്ട് അണ്ണാത്തെ എന്ന സിനിമയിലെ അണ്ണാത്തെ എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് വെച്ചു കൊടുക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഹായ് അഹല്യ FM RJ's, ഐ എം ശങ്കർ ഫ്രം ബാംഗ്ലൂർ. പ്ലീസ് പ്ലേ സന്തോഷം സന്തോഷം സോങ് ഫ്രം തമിഴ് ഫിലിം യൂത്ത്. ഐ വുഡ് ലൈക്ക് ടു ഡെഡിക്കേറ്റ് ദിസ് സോങ് ടു മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പോ ശങ്കർ ഫ്രം ബാംഗ്ലൂർ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ് ശങ്കർ, ശങ്കറിന്റെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് നമുക്ക് വിജയുടെ യൂത്ത് എന്ന സിനിമയിലെ സന്തോഷം സന്തോഷം എന്ന പാട്ടും കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: യെസ്, അതാണ് പാട്ട്. നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട് എസ് പി ബി പാടിയ ലാസ്റ്റ് സോങ് ആണ്. രജനീകാന്തിനെ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവസാനമായിട്ട് പാട്ട് പാടിയത്. ഈ സിനിമ ഒരു കോവിഡ് സമയത്താണ് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും വർക്കും കാര്യങ്ങളും ഒക്കെ നടന്നത്. അതിനുശേഷം 2021 റിലീസ് ചെയ്ത സിനിമയാണ് രജനീകാന്തിന്റെ അണ്ണാത്തേ എന്ന സിനിമ. ആ സിനിമയിലെ അണ്ണാത്തേ അണ്ണാത്തേ എന്ന പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്റെ കൂടെ ഒരു കളർ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്?
1: ഹലോ, ഞാൻ സജിതയാ.
0: സജിത, സജിത എവിടുന്ന വിളിക്കുന്നത്?
1: ഞാൻ പാലക്കാട് നിന്നാണ്.
0: പാലക്കാട് നിന്ന് വിളിക്കുന്ന സജിതയാണ്. സജിത, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, എന്റെ രണ്ട് കുട്ടികളും.
0: ആ, എല്ലാവർക്കും സുഖല്ലേ?
1: അതെ, എല്ലാവർക്കും സുഖം.
0: അപ്പൊ ഇനി ഏത് പാട്ടാണ് സജിതയ്ക്ക് കേൾക്കണ്ടേ? ആർക്കാണ് ഡെഡിക്കേഷൻ പറയൂ.
1: ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും.
0: ഓക്കെ, ഫ്രണ്ട്സിനും ഫാമിലിക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാ വെച്ചോണ്ട്?
1: വിജയിന്റെ ലവ് ടുഡേ, ആ മൂവിയിലെ സോങ്.
0: ലവ് ടുഡേ എന്ന സിനിമയിലെ പാട്ടല്ലേ?
1: അതെ.
0: എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് വെച്ചോളാം. ഈ സിനിമയിൽ വിജയ് വേറൊരു ലുക്ക് ആണല്ലേ കാണാൻ, അല്ലേ? കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒരു ലുക്കാണ്. പഴയ വിന്റേജ് വിജയനെ നമുക്ക് കാണാൻ പറ്റും ഈ സിനിമയില്. അപ്പൊ ഈ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് പാലക്കാട് നിന്ന് സജിതയാണ്. സജിത ചോദിച്ച പാട്ട് ലവ് ടുഡേ എന്ന സിനിമയിലെ പാട്ടാണ്. ഏൻ പെന്നൻട്ര എന്ന പാട്ട് വിജയുടെ പഴയ സിനിമയാണ്. ആ സിനിമയിലെ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു പാട്ട് കണ്ണിനും കണ്ണാടിക്കും എന്ന കലാഭവൻ മണി സിനിമയിലെ പാട്ടാണ്. തനിച്ചിരിക്കുമ്പോൾ തങ്കക്കിനാവിന്റെ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് ജാനകി ചേച്ചിയാണ് ചോദിച്ചേക്കണേ. അപ്പൊ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സ്റ്റേ ട്യൂൺഡ്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂടുകാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

കണ്ണിനും കണ്ണാടിക്കും എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം എത്രയെന്നറിയോ? 1 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം, ആരാണിത്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കോളിൽ ഉണ്ടായിരുന്നത് ജയങ്കർ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഞാൻ കേൾക്കുന്നു എന്ന സിനിമയിലെ ഞാൻ കേൾക്കുന്നു എന്ന പാട്ടാണ്. ഫ്രം ദ മൂവി അച്ചാമ്മ കുട്ടിയുടെ അച്ചായൻ എന്ന ആ ഒരു സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കണത്. അപ്പോൾ ചേട്ടൻ ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ജയങ്കർ ചേട്ടൻ ചോദിച്ച ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം എന്തായാലും. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗിരീഷ് അജികുമാർ ഫ്രം ട്രിവാൻഡ്രം. ഗിരീഷിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, വിഴിമൂടി ഫ്രം അയൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. അപ്പൊ ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ജയങ്കർ ചേട്ടൻ ചോദിച്ച പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. അച്ചാമ്മ കുട്ടിയുടെ അച്ഛ എന്ന സിനിമയിലെ പാട്ടാണ്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോ എന്റെ കൂടെ അടുത്ത കോളറും എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഓമൻ ചേച്ചിയാണ്.
0: ഓമന ചേച്ചി, എന്തെല്ലാം വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിരിക്കണം. അധിക സുഖമല്ലേ?
0: ഓ, എനിക്ക് സുഖാണ്. ഓമന ചേച്ചി അവിടെ ഹാപ്പി ആണല്ലോ അല്ലേ?
1: ഓ, ഹാപ്പിയാണ്.
0: അപ്പൊ പറയൂ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: ആ, മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ പറഞ്ഞിട്ടുള്ള പാട്ട്.
0: ആ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിക്കും.
0: ഓക്കെ, സെറ്റ്. എന്തായാലും ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ. നമ്മളെ വിളിച്ചത് ഓമന ചേച്ചിയാണ്. അപ്പൊ ഓമന ചേച്ചി സുഗന്യ മോൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള പാട്ടാണ് കാണാ കൺമണി എന്ന സിനിമയിലെ മുത്തേ മുത്തേ എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് മുഹമ്മദിക്കയാണ്. മുഹമ്മദിക്കയുടെ മെസ്സേജ് ഞാൻ വായിക്കാം. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ തടവറയിലെ രാജാക്കന്മാർ എന്ന സിനിമയിലെ ഈ കണ്ണുകളിൽ കവിത കളിയാടുമ്പോൾ എന്ന ഗാനം സൗഹൃദവാണി, സ്വപ്നക്കൂട്, മറ്റെല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പി വി മുഹമ്മദ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഫ്രം വടക്കേ വാവന്നൂർ. സോ ആ ഒരു പാട്ടും കൂടെ നമുക്ക് മുത്തേ മുത്തേ കിങ്ങിനി മുത്തേ എന്ന പാട്ടിനൊപ്പം കേൾക്കാം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടിൽ ലൈവായിട്ട് പാട്ടുകളൊക്കെ പ്ലേ ചെയ്തു തരാൻ കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ നമ്മളുടെ ഇഷ്ട ഗാനങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈവായിട്ട് പാട്ട് ചോദിച്ചുകൊണ്ട് എന്റെ കൂടെ ഒരാളുകൂടെ ഉണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ
0: ഗുഡ് ആഫ്റ്റർനൂൺ ബിജി ചേട്ടാ. എവിടുന്നാ വിളിക്കുന്നേ?
1: ഇപ്പൊ ഞാൻ ആലത്തൂരുണ്ട്. ഞാൻ മുണ്ടൂർ, പാലക്കാട്
0: കാരണം. ആഹാ, ഓക്കെ. ആലത്തൂരാണോ വർക്ക്? ഓക്കെ, അപ്പോ അതിനിടയിൽ ഒരു പാട്ട് കേൾക്കാം എന്ന് വിചാരിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ പറയു, ഏത് പാട്ടാ വെച്ചേരണ്ടേ?
1: എനിക്കിപ്പോ ഉച്ചയായില്ലേ, സോൾട്ട് ആൻഡ് പെപ്പറിലെ നമ്മളെ വിശക്കുമ്പോ കേൾക്കാൻ പറ്റിയ പാട്ടാണ്.
0: അതെ, പ്രത്യേകിച്ച് 2 മണി വരെയൊക്കെ വിശന്നിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചേക്കണേ അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ വിശന്നിരിക്കുന്നവരൊന്നുകൂടെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ പാട്ടെന്ന് പറഞ്ഞാൽ നിരോധിക്കാൻ പറ്റുമോ? കഴിച്ചത് കൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ സന്തോഷത്തോടെ വിശന്നിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് വിശപ്പ് ഓർപ്പിക്കാൻ ഈ പാട്ട് കേൾക്കാം അല്ലേ? അത് ശരിയാണ്, നല്ലൊരു പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം ചേട്ടാ. എന്തായാലും ഹാപ്പി ജേണി, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ബിജു ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലെ ചെമ്പാവ് പുന്നലിൻ ചോറോ എന്ന പാട്ടാണ്. ഈ പറഞ്ഞ പോലെ കേൾക്കുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുന്ന ഒരു പാട്ട് കൂടിയാണ്. പുഷ്പവതി പൊയ്ത്തുംപാടത്ത് എന്ന ഗായികയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. സോൾട്ട് ആൻഡ് പെപ്പറിലെ എല്ലാ പാട്ടും ബ്യൂട്ടിഫുൾ ആണ്, പ്രത്യേകിച്ച് ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്തൊരു പാട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുന്നത് സുകന്യയാണ്, ഫ്രം മുതലമട. ഹലോ അഹല്യ, എന്റെ പേര് സുകന്യ. രമേശ് ചേട്ടന് വേണ്ടി അമ്മ എൻ റഴക്കാതെ ഉയരില്ലയേ എന്ന തമിഴ് പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സുകന്യയുടെ മെസ്സേജ്. തീർച്ചയായിട്ടും സുകന്യ പറഞ്ഞ പോലെ രമേശ് ചേട്ടന് വേണ്ടിയിട്ട് മന്നൻ എന്ന സിനിമയിലെ അമ്മായൻ റഴക്കാതെ ഉയരില്ലയേ എന്ന പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. 1992 റിലീസ് ചെയ്ത മന്നൻ എന്ന രജനീകാന്ത് പടത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. വാലിയുടെ വരികളാണ്. ദാസേട്ടനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്, ഇളയരാജയുടെ കോമ്പോസിഷൻ. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1:41 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകേണ്ട ടൈമാണ്. ഞാൻ മെസ്സേജ് വായിക്കാം. ദാ നമുക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്, ഗിരീഷിന്റെ മെസ്സേജ് ഫ്രം കൊട്ടേക്കാട്. നമസ്കാരം, എന്റെ പേര് ഗിരീഷ്. എന്റെ ഭാര്യ രേവതിക്ക് വേണ്ടി ഏതോ വാർമുഗിലിൽ എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഗിരീഷ് ഫ്രം കൊട്ടേക്കാട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഗിരീഷിന്റെ വൈഫ് രേവതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവാണ്. വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ, ഏതോ വാർമുകിൽ എന്ന പാട്ട്. ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന അടുത്ത സോങ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആസിയാണ്. ഹായ് അഹല്യ, ഞാൻ ആസിയ. ജൂലൈ 4 എന്ന മൂവിയിൽ നിന്ന് വാഗമരത്തിൻ കൊമ്പിലിരുന്നു എന്ന് തുടങ്ങുന്ന സോങ് വേണം. ഡെഡിക്കേഷൻ ടു ഓൾ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്നുകൂടെ ഉണ്ട് മെസ്സേജിൽ. അപ്പോൾ ഫ്രണ്ട്സിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ആസിയെ ചോദിച്ചിട്ടുള്ള പാട്ടാണ് വാഗമരത്തിൻ എന്ന പാട്ട്. എം ജി ശ്രീകുമാറും സൈനോരയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി.

ജൂലൈ 4 എന്ന സിനിമയിലെ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. എം ജി ശ്രീകുമാറിന്റെയും സൈനോര ഫിലിപ്പിന്റെയും ശബ്ദത്തിൽ. അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ദാറ്റ് മീൻസ് ലാസ്റ്റ് 2 ട്രാക്കുകളിലേക്കുള്ള സമയമാണ്. ഈ അവസാനത്തെ 2 പാട്ടുകളിൽ വരാൻ പോകുന്ന പാട്ടുകൾ, ഒന്ന് സത്യനാരായണൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള വണ്ണം കൊണ്ട് വെണ്ണിലവേ എന്ന പാട്ട്, അതോടൊപ്പം ശ്രീധരൻ ചേട്ടൻ ചോദിച്ചിട്ടുള്ള അജ്നബി തും ജാനേ പെർചാനേ ഹം സബ് ഉസ്താദ് ഹേ എന്ന സിനിമയിലെ അജ്നബി തും ജാനേ പെർചാനേ എന്ന പാട്ട് ശ്രീധരൻ ചേട്ടന് വേണ്ടിയിട്ട് കേൾപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് ഞാൻ തൽക്കാലത്തേക്ക് ബൈ ബൈ പറയാണ്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: സംഗീതത്തിനോടുള്ള ഒരു സ്നേഹം അങ്ങനെ ഈ ആർട്ടിസ്റ്റിന് ചെന്നൈയിലേക്ക് എത്തിക്കുകയാണ്. ആക്ടറാണ്, സിംഗറാണ്, കമ്പോസറാണ്, സൗണ്ട് എഞ്ചിനീയറാണ്. പല കാര്യങ്ങളും പഠിക്കുകയും സിനിമയെ പറ്റി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് തമിഴ് സിനിമയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ ഒരു കലാകാരൻ. തമിഴ് സിനിമയിൽ അത്തരത്തിൽ വേറിട്ടൊരു ശബ്ദം കൊണ്ടുവന്ന സംഗീത സംവിധായകനാണ് വിജയ് ആന്റണി. മെലഡിയും റിതമും മാത്രമല്ല, സോങ്ങിൽ ഒരു ഫ്രഷ് എനർജി കൂടി കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് വളരെ പെട്ടെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. സിംഗറാണ്, കമ്പോസറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, അങ്ങനെ പല വേഷങ്ങളിൽ നമ്മൾ എന്റർടൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും സംഗീതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാന യാത്ര എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെയുള്ള, മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. തമിഴ് സംഗീത സംവിധായകൻ വിജയ് ആന്റണിയുടെ പാട്ടുകളിലൂടെ നമുക്ക് ഇന്ന് സഞ്ചരിക്കാം. സോ ആദ്യത്തെ ഗാനം അഴകായി പൂക്കതേ എന്ന് പറയുന്ന മനോഹരമായൊരു ഗാനമാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ അധികം പേര് ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചൊരു പാട്ടാണ്. ജാനകി അയ്യരും വി വി പ്രസന്നയും ചേർന്ന് പാടി, കലൈകുമാർ വരികൾ എഴുതി, വിജയ് ആന്റണി കമ്പോസ് ചെയ്ത് നിനേതാലെ ഇനിക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. ഒണാഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വ്യത്യസ്തമായ സൗണ്ട്, കാച്ചി ട്യൂൺസ്, പിന്നെ കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്ന മെലഡീസ്. വിജയ് ആന്റണിയുടെ സംഗീതത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കും ഫാമിലിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. രാത്രിയാണ് അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഓഫ് ദ കോമ്പോസിഷൻസും നടന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഉറക്കത്തിന് കുറച്ചും കൂടെ പ്രാധാന്യം നൽകി രാവിലെ കമ്പോസ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ വളരെ കാമൻ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന ഒരാളാണ്. എന്റെ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ പുറത്തു വരണം എന്ന് ചെറിയ വാശികളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് എന്നാണ് വിജയ് ആന്റണി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വലിയ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരു കമ്പോസർ എന്ന നിലയിൽ അങ്ങനെ തമിഴ് സിനിമയിൽ സ്വന്തമായ ഒരു മ്യൂസിക്കൽ സ്പേസ് ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ അടുത്ത ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഡിഷ്യൂം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത നെഞ്ചാംകൂട്ടിൽ എന്ന മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ആർ ജി ഹീര വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ബീറ്റിനൊപ്പം നമ്മുടെ തല ഇങ്ങനെ ആട്ടി തുടങ്ങും അല്ലെ. ചിലത് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മെലഡി നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ സ്റ്റക്കായിപ്പോ. അങ്ങനെ രണ്ട് ഫീലും ഒരുമിച്ച് തരാൻ സാധിക്കുന്ന ഒരു കമ്പോസറാണ് വിജയ് ആന്റണി. കേട്ടുകൊണ്ടിരിക്കുന്ന ദഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. വളരെ ക്യാച്ചി ആയിട്ടുള്ള ട്യൂൺസും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക്കൽ അറേഞ്ച്മെന്റ്സിനും പേര് കേട്ട വിജയ് ആന്റണിയുടെ സോങ്സ് ഒക്കെ നമ്മൾ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇടം നേടുന്ന പാട്ടുകളാണ്. ആ പ്ലേലിസ്റ്റിൽ വൺസ് ഇടം നേടിക്കഴിഞ്ഞാൽ പുറത്തു പോകാൻ സാധ്യത കുറച്ച് കുറവാണ്. അങ്ങനെ വളരെ മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വിജയ് ആന്റണിയുടെ മറ്റൊരു സിനിമയാണ് പിച്ചൈക്കാരൻ. പിച്ചൈക്കാരൻ എന്ന സിനിമ, ഒരു സിനിമയ്ക്ക് ആരെങ്കിലും പിച്ചൈക്കാരൻ എന്ന് പേരിടുമോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പലരും ഇൻഡസ്ട്രിയിൽ നിന്ന് ആ പേരിടണ്ട എന്ന് പറഞ്ഞെങ്കിലും ചില സിനിമകൾക്ക് അതിന്റെ ടൈറ്റിൽ ആ സിനിമയിൽ തന്നെ ഒളിച്ച് കിടപ്പുണ്ടാകും എന്ന് പറയുന്ന വിജയ് ആന്റണി ഈ ടൈറ്റിൽ വേണം എന്ന് വാശി പിടിക്കുകയും അങ്ങനെ കൊടുത്ത ഒരു പേരാണ് പിച്ചൈക്കാരൻ. ആൻഡ് ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അതിന്റെ സെക്കൻഡ് പാട്ടും റിലീസ് ചെയ്തു. എന്തായാലും ഈ സിനിമയിലെ വളരെ നല്ലൊരു മെലഡിയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സുപ്രിയ ജോഷി പാടി, വിജയ് ആന്റണി കമ്പോസ് ചെയ്ത്, അണ്ണാമല ലിറിക്സ് എഴുതി, പിച്ചൈക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. ഓണഹലി FM 90.4 നമ്മൾ നെഞ്ചോരത്തിൽ എന്ന ഗാനം കേൾക്കാൻ പോകുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് RJ ഹീര ഓണഹലി FM 90.4.

പല പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പലരും തന്റെ സംഗീതത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലരും പല പാട്ടുകളിലും ഇടപെട്ടിട്ടുണ്ട്. ഒരു നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് മ്യൂസിക് ഡയറക്ടർ ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാട്ട്, ആ പാട്ട് പല സിനിമകൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചുവെങ്കിലും ആദ്യം വേട്ടക്കാരന് വേണ്ടി ഈ പാട്ട് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെ 7-8 സിനിമകളൊക്കെ താണ്ടിയതിന് ശേഷമാണ് ഫൈനലി വേലായുധം എന്ന സിനിമയിൽ ഈ പാട്ടുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, അതിന് കറക്റ്റായിട്ടുള്ളൊരു സമയം കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുമ്പോൾ മാത്രമേ അത് നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. ആൻഡ് ഈ പാട്ട് ഏതാണെന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ പലർക്കും ഒരു ഞെട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്രയും താണ്ടിപ്പോയത് അല്ലെങ്കിൽ ഇത്രയും ലേറ്റായിട്ട് നമ്മൾ കേട്ടത് എന്ന് നമ്മൾ ഞെട്ടിപ്പോവും. കാരണം വേലായുധം എന്ന സിനിമയിലെ മുളച്ചു മൂന്ന് ഇലയെ വിടല എന്ന് പറയുന്ന പാട്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മൾ അറിയാതെ തന്നെ ആ പാട്ടുകളുടെ പിന്നിൽ പല കഥകളും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് റിജക്ഷനുകൾ ശേഷം വേലായുധം എന്ന സിനിമയിൽ ഈ പാട്ട് നമ്മൾ കേട്ടു. ആൻഡ് ഒരു റിജക്ഷനും ഇല്ലാതെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ട് എടുത്തു എന്ന് തന്നെ പറയണം. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിവേക വരികൾ എഴുതി വി പ്രസന്നയും സുപ്രിയ ജോഷിയും ചേർന്ന് പാടിയ പാട്ട്, ഫ്രം ദ മൂവി വേലായുധം, കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി. ഓൺ അഹലി FM 90.4 നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: மூக்கு மொழகா மூக்குத்தி கடுகா கணிந்த காய்த்தாட்டம் நீதானா.
1: സിംഗേഴ്സുമായി വളരെ നല്ല ബോണ്ട് കീപ്പ് ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനാണ് വിജയ് ആന്റണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പല പാട്ടുകളിലും എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകനാണ് വിജയ് ആന്റണി. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ പോലെയുള്ള പല സിംഗേഴ്സിനെയും വെച്ച് പല പാട്ടുകളും അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴായി ട്രൈ ചെയ്ത് പാടി പാടി ഇഷ്ടപ്പെട്ടു പോയൊരു പാട്ടായിരുന്നു കൃഷ്ണന് ചിന്നത്താമര എന്ന് പറയുന്ന പാട്ട്. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചൊരു പാട്ടാണ് ഈ പാട്ട്, എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞ് കൃഷി ചോദിച്ചു മേടിച്ചൊരു പാട്ടാണ്. സോ വിജയ് ആന്റണിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു പാട്ട് തന്നെയാണ് വേട്ടക്കാരൻ എന്ന സിനിമയിലെ ചിന്നത്താമര. ഒരു ഇംഗ്ലീഷ് റാപ്പ് പോർഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മെലഡി വരുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ബീറ്റും ഉള്ള ഒരു പാട്ടാണ്. സോ അങ്ങനെ ഒരുപാട് പാട്ടുകളുടെ പല പല പല പല വേർഷൻസിന്റെ ഒരു മിക്സാണ് ഈ ഒരു പാട്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിവേക വരികൾ എഴുതി കൃഷും സുചിത്രയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി വേട്ടക്കാരൻ, കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി. ഓൺലി ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ സംഗീതത്തിനോട് ഒരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു സംഗീത യാത്ര എവിടെയൊക്കെയോ ആരംഭിക്കണമെന്ന് കുഞ്ഞു മനസ്സിലൊരാഗ്രഹം തോന്നുന്നു, ആൻഡ് അതിൻ്റെ പുറകെ നമ്മൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആൻഡ് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതും അത്ര ചെറിയ കാര്യമല്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു, സ്വന്തമായി കമ്പോസ് ചെയ്ത് സ്വന്തമായി ലിറിക്സ് എഴുതി പാട്ടുകൾ പാടുകയും അങ്ങനെ ചെയ്യുന്ന പാട്ടുകൾക്ക് വല്ലാതെ എപ്രിസിയേഷൻ കിട്ടുന്ന ഒരു പോയിന്റ് വരുമ്പോഴാണ് ഓക്കെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. അങ്ങനെ കോളേജിലും കോമ്പറ്റീഷൻസിലും ഒക്കെ പോയി പാടുന്നു, അങ്ങനെ സ്വന്തമായി കമ്പോസ് ചെയ്ത പാട്ടുകൾക്കൊക്കെ പ്രൈസ് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഇതിലെന്തോ ഉണ്ട് എന്ന് തീരുമാനിക്കുകയും ഒരു കമ്പോസർ ആകണമെന്ന ഡിസിഷൻ അദ്ദേഹം എടുക്കുകയും അവിടെ നിന്നായിരുന്നു. സോ അതൊരു ജീവിതത്തിലെ ഒരു വല്ലാത്തൊരു ടേൺ ആയിട്ട് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഡിസിഷനായി അദ്ദേഹം കാണുന്നതും ബീങ് എ കമ്പോസർ എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് നിന്നില്ല, ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും റൈറ്ററായിട്ടും ഒക്കെ നമ്മൾ പല രീതിയിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ സംഗീതം തന്നെയാണ് എന്നും അദ്ദേഹത്തിന്റെ ജീവിതം. സോ ഇപ്പടി മഴയടിത്താൽ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാർത്തിക്കും സൈന്ദവിയും ചേർന്ന് പാടി നാ മുത്തുകുമാർ വരികളെഴുതി വെടി എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത ഗാനം ഓൺ അഹല്യ എഫ് എം 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്, നമ്മൾ ബ്രഞ്ച് എന്ന് പറയാറുണ്ട്. സ്റ്റേ പ്ലസ് വെക്കേഷൻ, സ്റ്റേക്കേഷൻ എന്ന് പറയാറുണ്ട്. വർക്ക് പ്ലസ് വെക്കേഷൻ, വർക്കേഷൻ. അതുപോലെ ചിൽ പ്ലസ് റിലാക്സ് ആണ് ചില്ലാക്സ്, അല്ലെ? ഈ പാട്ട് അല്ലെങ്കിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു തമിഴ് ഗാനമാവാനുള്ള സാധ്യതയുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിൽ പ്ലസ് റിലാക്സ്, ചില്ലാക്സ്, ഈ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ റാൻഡംലി ഇങ്ങനെ ഒരു റെക്കോർഡിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂളായിട്ടിരിക്കൂ എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ചില്ലാക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാക്ക് ഭയങ്കര ക്രേസി ആയിട്ട് തോന്നി. ചില്ലാക്സ്, അതെന്ത് വാക്കാ? ചിൽ പ്ലസ് റിലാക്സ്, അതിന്റെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചില്ലാക്സ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു വാക്ക് ഒരു ഓപ്പണിംഗ് വേർഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു പാട്ടാണ് വേലായുധം സിനിമയിലെ മറ്റൊരു ഹിറ്റ് ഗാനം. ഒരു ഡിഫറെന്റ് ലിറിക്സ് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ് ഈ സിനിമയിലെ ചില്ലാക്സ് എന്ന് പറയുന്ന സോങ്. സോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിന്റെ ലിറിക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളതെന്നും അതിനെത്ത വരികൾ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ വിജയ് ആന്റണിയുടെ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അന്നാമല വരികൾ എഴുതി വേലായുധം എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക്കും ചാരുലത മണിയും ചേർന്ന് പാടി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ തന്നെയാണ് ഒരു പാട്ടുണ്ടാകുന്നത് അല്ലെ. അത്രയും പ്രഷ്യസ് ആയിട്ടും അത്രയും ഭംഗിയായിട്ടും അത്രയും മനോഹരമായി തന്നെയാണ് ഓരോ ക്രിയേഷനെയും അവർ നോക്കിക്കാണുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഓരോ പാട്ടും അദ്ദേഹത്തിന് ഫേവറേറ്റ് തന്നെയാണ്. പക്ഷേ ചില പാട്ടുകൾ അവർക്ക് തന്നെ തോന്നുമല്ലോ ഇത് ഹിറ്റാവും ഇത് ഹിറ്റാവും എന്ന്. ചിലത് തോന്നും ഓ ഇത് അത്ര ഹിറ്റാവാൻ സാധ്യതയില്ല, എൻ്റെ ഒരു മാക്സിമം എത്തിയിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നും. അങ്ങനെ അദ്ദേഹം പ്രതീക്ഷിക്കാതെ ഹിറ്റായ പാട്ടുകൾ ഏതൊക്കെയാണ് എന്ന് വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് മേരെ പിയ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട്, അതുപോലെ ഉസ്സുമലാരിസ എന്ന് പറഞ്ഞിട്ട് ഉത്തമപുത്രനിൽ ചെയ്തിട്ടുള്ള ഈ പാട്ടുകളൊന്നും ഹിറ്റാവുന്ന പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ആ ലിസ്റ്റിലുള്ള മറ്റൊരു പാട്ടാണ് ഉത്തമപുത്രൻ എന്ന സിനിമയിലെ തന്നെ ഇടിച്ച പച്ചരസി എന്ന് പറയുന്ന പാട്ട്. എനിക്ക് തോന്നുന്നു തമിഴ് കല്യാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലയാള കല്യാണങ്ങൾ എടുത്താൽ പോലും സേവ് ദ ഡേറ്റിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്യാണ വീഡിയോസിലൊക്കെ പലരും മാറ്റി നിർത്താൻ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടാണ് ഇടിച്ച പച്ചരസി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ടിന്റെ ഒരു ഓളമാണെങ്കിലും അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു സെലിബ്രേഷൻ ആണെങ്കിലും അത് ആ സോങ്ങിന്റെയും ബീറ്റിന്റെയും ലിറിക്സിന്റെയും ഒക്കെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ്. സോ ഈ പാട്ട് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പക്ഷെ വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഇത്. പക്ഷെ ഇത് ഹിറ്റാകും എന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഒബ്വിയസ്ലി നല്ല പാട്ടുകൾ എന്നും സ്വീകരിച്ച് തന്നെ നമുക്ക് ശീലമുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അണ്ണാമലൈ വരികൾ എഴുതി രഞ്ജിത്തും സംഗീതയും വിനയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി ഉത്തമപുത്രൻ കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി ഓൺ അഹലി എഫ് എം 90.4. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മുടെ കാലുകള് താളം പിടിക്കാൻ തുടങ്ങും അല്ലെ. അത്തരം ഒരു എനർജി പാട്ടുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേരാണ് വിജയ് ആന്റണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അങ്ങനെ സ്വന്തമായ ഒരു സ്റ്റൈൽ കണ്ടെത്തിയ ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ചില പാട്ടുകൾ വിചാരിച്ച പോലെ ഹിറ്റാകാതിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമല്ലോ. അങ്ങനെ മീന മിനുക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയും ആ പാട്ടും അത്ര അങ്ങ് ഹിറ്റായില്ല. സോ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, മനസ്സിലായോ, ഇത് അത്ര ഹിറ്റായില്ലല്ലോ. പക്ഷെ ഇതേ പാട്ടിന്റെ ട്യൂണിനെ ഒന്ന് മാറ്റി വേറെ രീതിയിൽ ഒന്ന് പാക്കേജ് ചെയ്ത പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏ ഉച്ചി മണ്ടേലെ എന്ന് പറയുന്ന പാട്ട്. സോ ഒന്ന് ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്തപ്പോൾ ആ പാട്ട് കയറി അങ്ങ് കൊളുത്തി എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് ആയിരുന്നു വിജയ് ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗാനം. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേട്ടക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അണ്ണാമലൈ വരികൾ എഴുതി കൃഷ്ണ അയ്യർ, ശോഭ ശേഖർ, ചാരുലത മണി, ശക്തിശ്രീ ഗോപാലൻ ചേർന്ന് പാടിയ പാട്ട് കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 RJ ഹീര വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സംഗീത സംവിധായകനാണ്, ഗായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്. അങ്ങനെ സിനിമയിലെ പല റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സംഗീതത്തിലൂടെ ഒരു ഐഡന്റിറ്റി കണ്ടെത്തിയ വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ മറക്കാനാകാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താനാകാത്ത ഒരു ഗാനത്തെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് സോങ്. ആൻഡ് കുത്തുപാട്ടാണെങ്കിലും മെലഡി ആണെങ്കിലും കാച്ചി ആയിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഒരു സംഗീത സംവിധായകന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. പൊതുവെ ട്യൂൺ ഉണ്ടാക്കി ലിറിക്സ് എഴുതുന്ന ഒരു പതിവാണ് വിജയ് ആന്റണിക്ക് ഉള്ളത് എങ്കിലും ലിറിക്സിന് ട്യൂൺ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നത്.

0: കമ്പോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് ആയിരുന്നു. ഞാൻ നാക്കുമുക്ക എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ തമിഴ് സിനിമയുടെ എനർജറ്റിക് സോങ് കാറ്റഗറിയിൽ ഒരു വേറിട്ട ഒരു എനർജി കൊണ്ടുവരാൻ സാധിച്ചത് ഈ സംഗീത സംവിധായകനിലൂടെയാണ്. സോ ഈ പാട്ട് പ്ലേ ചെയ്യാതെ വിജയ് ആന്റണിയുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി വി പ്രസാദ് വരികളെഴുതി, കാതലിൽ വിഴുന്നേൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത്, വിജയ് ആന്റണി തന്നെ പാടിയ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ് ഓൺ അഹലി എഫ് എ 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.
1: ഹേ ബഡി, ദിസ് ഈസ് എ സോങ് വിച്ച് ഈസ് ഗോണ ബി എ മാസീവ് ഹിറ്റ് ഓഫ് ദി ഇയർ. താങ്ക് യു.
2: മനുഷ്യത്തിനാക്കമുക്കാക്കമുക്കാക്കമുക്ക മനുഷ്യത്തിനാക്കമുക്ക.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്തേ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കൊറേ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് KPREMKUMAR MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A PRABHAKARAN MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ബോറടിക്കുമ്പോഴോ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോഴോ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ വിരലുകളിലെ ഞൊട്ടവിടുന്ന ആ ഒരു ശീലത്തെക്കുറിച്ച്. അത് നല്ലതാണോ അതോ ചീത്തതാണോ ആർക്കെങ്കിലും അറിയോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മൾ വിരലുകൾ മടക്കുകയോ അല്ലെങ്കിൽ വലിച്ചു നീട്ടുകയോ ചെയ്യുമ്പോൾ വരുന്നത് അസ്ഥികൾ തട്ടി ഉണ്ടാകുന്ന ശബ്ദമല്ല, നമ്മുടെ സന്ധികൾക്കുള്ളിൽ, അതായത് ജോയിൻസിൽ ഒരു സ്രവമുണ്ട്. അതിനെ നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഈ അസ്ഥികൾ തമ്മിൽ ഉരസാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ലൂബ്രിക്കന്റ് ആണത്. നമ്മൾ വിരലുകൾ ഞെരുക്കുമ്പോൾ ഈ ഒരു ദ്രാവകത്തിലെ പ്രഷർ കുറയുകയും അതിനുള്ളിൽ നൈട്രജൻ വാതകത്തിന്റെ ഒരു ചെറിയ ഗ്യാസ് ബബിൾസ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു കുമിളകൾ പെട്ടെന്ന് പൊട്ടുമ്പോഴാണ് ആ ഒരു ട്വാ എന്ന ശബ്ദം കേൾക്കുന്നത്. ഈ ഒരു ശീലം സന്ധികൾക്ക് കേടാണോ അതോ സന്ധിവേദന ഉണ്ടാക്കുമോ എന്നൊരു കാര്യം അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് ഇനി മറക്കരുത്, അഹല്യ FM 90.4. ഞൊട്ട വിട്ടാല് ഭാവിയില് വാദം വരും എന്ന് മുതിർന്നവർ പറയുന്നത് നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ടാവും, ശരിയല്ലേ? എന്നാൽ ഇത് സത്യമാണെന്നുള്ളൊരു കാര്യം അറിയാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനത് പറയാം. ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഞൊട്ട വിടുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകില്ല എന്നാണ്. ഇതിനെക്കുറിച്ച് വിഖ്യാത ഗവേഷകനായ ഡോക്ടർ ഡൊണാൾഡ് അങ്കർ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം 50 വർഷത്തോളം തന്റെ ഇടത് കൈയിലെ വിരലുകളിൽ മാത്രം ദിവസവും ഞൊട്ട വിടുകയും വലത് കൈയില് വിടാതിരിക്കുകയും ചെയ്തു. 50 വർഷത്തിന് ശേഷം പരിശോധിച്ചപ്പോ രണ്ട് കൈകളിലും യാതൊരു വ്യത്യാസവും ഇല്ലെന്നും വാദത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്നും കണ്ടെത്തി. അതുകൊണ്ട് ഞൊട്ട വിടുന്നത് നേരിട്ട് വാദത്തിന് ഒരിക്കലും കാരണമാവുന്നില്ല എന്നത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ഇത് പൂർണ്ണമായും നല്ല ശീലമാണോ? ഇതിന്റെ പിന്നിലെ അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അറിയണ്ടേ? ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അങ്ങനെ വാദം വരില്ല എന്ന് കരുതി അമിതമായി ബലം ഉപയോഗിച്ച് ഞൊട്ട വിടുന്ന ശീലം ശരിക്കും പറഞ്ഞാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. ഒന്നാമത്തേത് പിടുത്തം കുറയ്ക്കുക. വർഷങ്ങളോളം തുടർച്ചയായി കഠിനമായ രീതിയിൽ ഞൊട്ട വിടുന്നവരിൽ കൈകളുടെ പിടുത്തം, അതായത് ഗ്രിപ്പ് പവർ, അല്പം കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, പേശികളിലും ലിഗമെന്റുകളിലും ക്ഷതമുണ്ടാകാം. അമിതമായി വലിച്ചു നീട്ടുമ്പോൾ സന്ധികളെ ബാധിക്കുന്ന ലിഗമെന്റുകൾക്ക് അയവ് വരികയോ അല്ലെങ്കിൽ മൃദുവായ കോശങ്ങൾക്ക് പരിക്കേൽക്കുകയോ ചെയ്യാം. മൂന്നാമത്തേത് വീക്കവും വേദനയും. ബലം ഉപയോഗിച്ച് തെറ്റായ ദിശയിൽ ഞൊട്ട വിട്ടാൽ വിരലുകളിൽ നീര് വരാനും കടുത്ത വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ കാര്യം, കഴുത്തും നട്ടെല്ലും ഞൊട്ട വിടുന്നത് വിരലുകളിലും ഞൊട്ട വിടുന്നത് പോലെ കഴുത്തോ നട്ടെല്ലോ അമിതമായി തിരിച്ച് ഞൊട്ട വിടുന്നത് വളരെ അപകടകരമാണ്. അത് ഞരമ്പുകൾക്ക് കേടുപാടുകൾ വരുത്താം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഈ ഞൊട്ട വിടുമ്പോൾ ഇത്രയും സുഖം കിട്ടുന്നത്? എന്തുകൊണ്ടാണ് സ്ട്രെസ് റിലീഫ് ആവുന്നത്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഞൊട്ട വിടാൻ ആഗ്രഹിക്കുന്നത് അറിയോ? അത് ഒന്നാമത്തത് സന്ധികളിലെ ആശ്വാസം കൊണ്ട് പ്രഷർ റിലീസ്. ഞൊട്ട വിടുമ്പോ സന്ധികൾക്കുള്ളിലെ പ്രഷർ കുറയുന്നതിനാലും അവിടുത്തെ പേശികൾ അയയുന്നതിനാലും താൽക്കാലികമായി ഒരയവ് അനുഭവപ്പെടും. രണ്ടാമത്തത് സ്ട്രെസ് റിലീഫ്. സ്ട്രെസ്സോ ആകുലതയോ, അതായത് ആൻസൈറ്റിയോ അനുഭവപ്പെടുമ്പോൾ ആളുകൾ അറിയാതെ വിരലുകൾ അമർത്താറുണ്ട്. ഇത് തലച്ചോറിന് ഒരു ചെറിയ റിലാക്സേഷൻ നൽകും. മൂന്നാമത്തത് ഒരിക്കൽ വിട്ടാൽ ഉടൻ വീണ്ടും വിടാൻ കഴിയില്ല. ഒരു തവണ കുമിളകൾ പൊട്ടിക്കഴിഞ്ഞാൽ ആ വാതകം വീണ്ടും സ്രവത്തിൽ ലയിച്ചു ചേരാൻ 20 to 30 minutes വരെ സമയമെടുക്കും. അതുകൊണ്ടാണ് ഉടൻ തന്നെ വീണ്ടും ഞൊട്ട വിടാൻ സാധിക്കാത്തത്. ഓവറായിട്ട് ഞൊട്ട വിടുന്നവര് എപ്പോഴും തന്നെ ചിന്തിക്കാറുണ്ട്, ഈ ശീലം എങ്ങനെ നിർത്താന്ന്, ഈ ശീലം എങ്ങനെ എളുപ്പത്തിൽ ഘട്ടം ഘട്ടമായി നിർത്താമെന്ന്. ഞാൻ പറഞ്ഞുതരാം ചെറിയൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നിങ്ങൾക്ക് അമിതമായി ഞൊട്ട വിടുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ലളിതമായ കുറച്ച് വഴികളുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്നാമത്തേത്, കൈകൾക്ക് മറ്റു ജോലികൾ നൽകുക. ബോറടിക്കുമ്പോഴോ ടെൻഷൻ ആവുമ്പോഴോ ഞൊട്ട വിടുന്നതിന് പകരം ഒരു സ്ട്രെസ് ബോൾ അമർത്തുകയോ അല്ലെങ്കിൽ ബോൾ പോയിന്റ് പേന തിരിക്കുകയോ ചെയ്യുക. രണ്ടാമത്തേത്, കൈകൾക്ക് വ്യായാമം നൽകുക. വിരലുകൾ വലിച്ചു തിരിക്കുന്നതിന് പകരം പതുക്കെ നിവർത്തുകയും മടക്കുകയും ചെയ്യുന്ന ലളിതമായ സ്ട്രെച്ച് വ്യായാമങ്ങൾ ചെയ്തോളുക. മൂന്നാമത്തേത്, ഈർപ്പവും ചൂടും നൽകുക. സന്ധികളിൽ അസ്വസ്ഥത തോന്നുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കൈകൾ മുക്കി വെക്കുന്നത് പേശികൾക്ക് ആശ്വാസം നൽകും. നാലാമത്തെ കാര്യം, ഡോക്ടറെ കാണേണ്ട അവസ്ഥയാണ്. ഞൊട്ട വിടുമ്പോൾ കടുത്ത വേദനയോ ചുവപ്പ് നിറമോ വിരലുകൾക്ക് തരിപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിക് ഡോക്ടറെ കാണാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. ചുരുക്കത്തില്, ഇടയ്ക്കിടെ ഞൊട്ട വിടുന്നത് വലിയ കുഴപ്പമില്ലെങ്കിലും അതൊരു അഡിക്ഷൻ പോലെ സ്ഥിരമായി ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം മൈൻഡിൽ സൂക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓവറായിട്ട് അഡിക്ഷൻ ഉള്ളവർ ഞാൻ ഈ പറഞ്ഞ ടിപ്സുകൾ യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
1: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി കെ തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ എ പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു.

0: കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. 360 ഡിഗ്രിയുമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് വിയാജയ് ആയില്ല. അപ്പോൾ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയാം? ഈ രാത്രിയാവുന്ന സമയത്ത് ഈ ബെഡിൽ കിടന്ന് ഇങ്ങനെ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് സമയം പോകുന്നതൊന്നും നമ്മൾ അറിയാറില്ലല്ലേ. അവസാനം എന്ത് സംഭവിക്കും? ഉറങ്ങാനായിട്ട് ആ സമയം വൈകും. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കും, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് തളർച്ച ഫീൽ ചെയ്യും, മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. ഈ ദിവസവും 8 മണിക്കൂർ കിടക്കയിൽ കിടന്നാലും ഉറക്കം പെർഫെക്റ്റ് ആകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം? അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ആഴത്തിലുള്ള ഉറക്കം, അതായത് ഡീപ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡീപ് സ്ലീപ്പ് നേടാനും ഒപ്പം തന്നെ രാവിലെ പൂർണ്ണ ഊർജത്തോടു കൂടി എഴുന്നേൽക്കാനും സഹായിക്കുന്ന കുറച്ച് ഉറക്കത്തിൻ്റെതായ ടിപ്സ് ഉണ്ട്. അതെ, ഉറക്കത്തിൻ്റെ ഒരു ശാസ്ത്രമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത് കേട്ടോ. ഉറക്കം ഇത്ര സമാധാനപരമായൊരു കാര്യമല്ലേ, ഇത്ര രസമുള്ളൊരു കാര്യം. പക്ഷെ പലർക്കും ഇപ്പോഴുള്ളൊരു ജനറേഷനൊക്കെ ഉറക്കം വളരെ കുറവാണ്, ഉറക്കം ഇല്ലായ്മയാണ്, അത് തന്നെ വലിയൊരു പ്രശ്നമാണ് ഗായ്സ്. അതുകൊണ്ട് തന്നെ എങ്ങനെ നന്നായി ഉറങ്ങാം, എങ്ങനെ നമുക്ക് നല്ല വൃത്തിയുള്ള, അതായത് കൃത്യമായ ഉറക്കം, ചുമ്മാ ഉറങ്ങുക എന്നതിനുപരിയായിട്ട് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുമല്ലോ, ആ കാര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ അവർക്ക് സാധിക്കും എന്നൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്കൊക്കെ പോവാം. അതിന് മുൻപായിട്ട് 360 ഡിഗ്രിയിൽ മനോഹരമായ പാട്ട് വരുന്നുണ്ട്. ടിപ്സും ട്രിക്സുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല.

360 degree. യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ നമ്മൾ പറയാൻ പോവാണ് എന്താണ് ഉറക്കം, ഉറക്കത്തെ കുറിച്ചാണല്ലേ. അതുകൊണ്ട് തന്നെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകുന്ന കുറച്ച് ശീലങ്ങളുണ്ട്, നമ്മുടെ ഹാബിറ്റ് കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഉറക്കം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില നിസ്സാര ശീലങ്ങളാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രധാന ശത്രുക്കൾ. ആ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ ആരാണെന്നറിയോ, ലേറ്റ് നൈറ്റ് സ്ക്രീൻ ടൈം ആണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി അല്ലേ, ലേറ്റ് നൈറ്റ് സ്ക്രീൻ ടൈം. അതെ, ഫോണിൽ നിന്നുള്ള ആ നീല വെളിച്ചില്ലേ, ബ്ലൂ ലൈറ്റ്. ആ ബ്ലൂ ലൈറ്റ് ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ആ ഒരു ഹോർമോണിന്റെ ഉൽപാദനത്തെ എന്ത് ചെയ്യും, തടയും. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഉറക്കം വരാത്തതിന്റെ ഒരു റീസൺ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്നറിയോ, ഇൻകൺസിസ്റ്റന്റ് സ്ലീപ്പ് ടൈമിംഗ് ആണ്. അതെ, ഇൻകൺസിസ്റ്റന്റ് സ്ലീപ്പ് ടൈമിംഗ്. അതായത് ഒരു ദിവസം രാത്രി 10 മണിക്ക് ഉറങ്ങി, അടുത്ത ദിവസം രാത്രി 1 മണിക്ക് ഉറങ്ങും, അങ്ങനെ പോകുന്ന ആ ഒരു ശീലം ഉണ്ടല്ലോ. ആ ശീലം എന്ത് ചെയ്യും, നമ്മുടെ ബയോ ക്ലോക്കിനെ മൊത്തത്തിൽ അങ്ങ് തകരാറിലാക്കി മാറ്റും. അതെ, അപ്പോൾ ആ ഒരു ബയോ ക്ലോക്ക് തകരുന്നത് മൂലം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ മാറ്റിയാൽ തന്നെ ഉറക്കത്തിന്റെ ഗുണനിലവാരം നന്നായിട്ട് മെച്ചപ്പെടും കേട്ടോ. ആ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ ഏകദേശം എത്തും എന്നതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പെർഫെക്റ്റ് ബെഡ്റൂം അന്തരീക്ഷത്തെ കുറിച്ചാണ്. അതെ, സ്ലീപ്പിന് ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം 360 ഡിഗ്രി ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റഡിയോട് വിത്ത് അഹ്ലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, once again welcome back to 360 degree tips and tricks my code and it's VRJ Aya. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സ്ലീപ്പിനെ നമ്മളെ സഹായിക്കാൻ പോകുന്ന അടുത്തൊരു കാര്യമാണ് പെർഫെക്റ്റ് സ്ലീപ്പ് സെറ്റപ്പ് എന്നുള്ളത്. അതെ, പെർഫെക്റ്റ് ബെഡ്റൂം എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യമാണ്. പെർഫെക്റ്റ് സ്ലീപ്പ് സെറ്റപ്പ് നമുക്ക് ആവശ്യമാണ്. നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി നമ്മുടെ കിടപ്പ് മുറിയുടെ അന്തരീക്ഷം വളരെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, പിച്ച് ബ്ലാക്ക് ഡാർക്ക്നെസ് എന്ന് പറയുന്നതാണ്. എന്താ ഈ പിച്ച് ബ്ലാക്ക് ഡാർക്ക്നെസ്? അതായത് മുറിയിൽ ചെറിയ വെളിച്ചം പോലും ഇല്ലാതെ പരമാവധി ഇരുട്ടാക്കുക. ഇത് മെലാട്ടോണിൻ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നല്ല ഡാർക്കായിട്ട് ആ റൂമിനെ നമ്മൾ മാറ്റണം എന്നതാണ്. രാത്രി സമയത്തെ കാര്യമാണ് കേട്ടോ, വെളിച്ചം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ അത്തരമൊരു അന്തരീക്ഷമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും. ഓക്കെ, കാരണം എന്താ, മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുമെന്നതാണ്. സെക്കൻഡ് തിങ് ഈസ് കൂൾ ടെമ്പറേച്ചർ ആണ്. അതെ, കൂൾ ടെമ്പറേച്ചർ. നമ്മുടെ ശരീരം ഉറക്കത്തിലേക്ക് കടക്കുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ കുറയുന്നുള്ളതാണ്. അതുകൊണ്ട് മുറി അത്യാവശ്യം തണുപ്പുള്ളതായിട്ട് സൂക്ഷിക്കാം. ഇനി തേർഡ് തിങ് ഡിജിറ്റൽ ഫ്രീ സൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഫോണും ടാബും ഇതൊക്കെ നമ്മൾ ഈ ബെഡിന്റെ പില്ലോടെ താഴെ അങ്ങ് വെക്കൂലേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യെത്തുന്ന ആ ദൂരത്ത് വെക്കുന്നുള്ളതാണ്. അപ്പോൾ ആ തലയിണയിലൊന്നും അത് വെക്കാതെ കിടക്കയിൽ നിന്ന് ദൂരേക്ക് മാറ്റി വെക്കുക. ബെഡ്റൂം ഉറങ്ങാൻ മാത്രമുള്ള ഒരു ഇടമാക്കിയിട്ട് വേണം നമ്മൾ മാറ്റാൻ വേണ്ടി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മലയാളികൾക്ക് പ്രിയപ്പെട്ട കഫീൻ. അതെ, കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, അതൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണല്ലേ. പക്ഷേ കഫീൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉറക്കത്തെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നേ. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് നമുക്ക് പോകാം അതിന് മുൻപായിട്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening to Ahali FM 90.4 KTKT Kootukooda 360 degree. Hello, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഇറ്റ്സ് വി ആർ ജെ ആയില്ല. വൈകുന്നേരങ്ങളിൽ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, കാപ്പിയിലുള്ള കഫീൻ നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ടും ഇറങ്ങി പോകാൻ വേണ്ടി എത്ര സമയം വേണമെന്നറിയോ? 6 മുതൽ 8 മണിക്കൂർ വരെ സമയമെടുക്കും. അതുകൊണ്ട് ആ ശീലം ഇല്ലാതാക്കാം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് 1/2 മണിക്കൂർ മുൻപ് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തലച്ചോറിന് ഇത് ഉറങ്ങാനുള്ളൊരു സമയമാണ് എന്നൊരു സിഗ്നൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സർക്കാഡിയൻ ഋതത്തെ കുറിച്ചാണ്. എന്താണ് ഈ സർക്കാഡിയൻ ഋതം കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സ് വൈക്കോടെ ഇറ്റ്സ് മീ ആർ ജെ ആയില്ല.

0: 360 degree.
1: യെസ്, ഒരിക്കൽ കൂടി 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിട്ട. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ ശരീരത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ളൊരു സ്വാഭാവിക ക്ലോക്ക് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ, സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിലെ ബയോ ക്ലോക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ ഉടൻ 10 മുതൽ 15 മിനിറ്റ് വരെ സ്വാഭാവിക ഒരു സൂര്യപ്രകാശം ഉണ്ടല്ലോ, മോർണിംഗ് സൺലൈറ്റ്, ആ കാര്യം കണ്ണുകളിലും ശരീരത്തിലും കുളിക്കാനായിട്ട് നോക്കാം. ഇത് തലച്ചോറിൽ കോർട്ടിസോൾ ഹോർമോൺ ഉണർത്തുകയും രാത്രി കൃത്യസമയത്ത് ഉറക്കം വരാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതായത് ഈ രാവിലത്തെ സൂര്യപ്രകാശമാണ് രാത്രിയിലെ നല്ല ഉറക്കത്തിന്റെ ഏറ്റവും വലിയൊരു രഹസ്യം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് നമ്മൾ പോവാൻ പോവാണ്. അടുത്ത ടിപ്പ് എന്താണെന്നറിയോ, ബ്രെയിൻ ഡംപ് ആണ്. ഈ ബ്രെയിൻ ഡംപ് ടെക്നിക്കിനെ കുറിച്ച് നമുക്ക് അറിയാം. അതിനു മുൻപായിട്ട് ഒരു കുട്ടി ബ്രേക്ക് വരുന്നുണ്ട്. 360 ഡിഗ്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ ആർ ജെ ആലിയ.

0: 360 degree.
1: Yes, dear listeners, once again, welcome back to 360 degree. അങ്ങനെ എങ്ങനെ ഉറങ്ങാം അല്ലേ? അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിടക്കാൻ നേരം കിടക്കയിൽ തലവെച്ചാൽ ഉടൻ കാട് കയറി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ച് ഉറക്കം കളയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്കാണ് ഈ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അതെന്താണെന്നറിയോ? കിടക്കുന്നതിന് തൊട്ട് മുൻപ് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ടെൻഷനുകളും നാളത്തെ ടാസ്കുകളും ഒക്കെ നിങ്ങൾ എന്ത് വേണം, ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ബ്രെയിൻ ഡംപ് ചെയ്യാന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അങ്ങനെ എഴുതി വെക്കാം. ഈ ചിന്തകൾ പേപ്പറിലേക്ക് പകരുന്ന സമയത്ത് തലച്ചോറ് ആ ഒരു ഭാരത്തിൽ നിന്ന് ഒരു ഒരു റിലീഫ് കിട്ടുന്നുള്ളതാണ്, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളതാണ്. അങ്ങനെ വിട്ടു നിൽക്കുന്നത് വഴി ആ തലച്ചോറിനെ കുറിച്ച് ശാന്തതയും ഒരു കാംനെസ്സൊക്കെ വന്ന് അതൊന്ന് കൂളായിക്കോളും കേട്ടോ. അപ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ എന്താ, ഉറക്കം തന്നെ വന്നോളും. അതാണ് ചെയ്യേണ്ട അടുത്തൊരു കാര്യം.

യെസ്, വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സ്ലീപ്പ് ഹൈജീൻ എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. അതായത് ഇപ്പൊ പ്രവൃത്തി ദിവസങ്ങളിലും അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ഒരേ സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ നോക്കുക. ഇന്ന് വീക്കെൻഡാണ്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങിയേക്കാം എന്ന് വിചാരിക്കാതെ ഒരേ സമയത്ത് ഉറങ്ങാനും ഒരേ സമയത്ത് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞായറാഴ്ച അല്ലേ, വൈകുന്നേരം എഴുന്നേക്കാം എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ ആകെ തെറ്റിക്കും. അതുകൊണ്ട് അതിനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യമായിട്ട് ഉണരാനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്യതയാണ് നല്ല ഉറക്കത്തിന്റെ താക്കോൽ എന്നാണ് പറയുക.

0: 360 degree.
1: യെസ്, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 degree ഇന്നത്തെ മാസ്റ്റർ യുവർ സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് എനർജറ്റിക് എപ്പിസോഡ് ഇങ്ങനെ പതി അവസാനിക്കുകയാണ്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആയില്ലയാണ് കേട്ടോ. നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഉറക്കമില്ലായ്മയുടെ കാരണം പറഞ്ഞു, ബെഡ്റൂമിൻ്റെ ആ ഒരു അന്തരീക്ഷം എത്രമാത്രം നന്നായിരിക്കണം എന്ന് പറഞ്ഞു, കഫീൻ കട്ട് ഓഫ് പറഞ്ഞു, രാവിലത്തെ സൺലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ബ്രെയിൻ ഡംപ് ടെക്നിക്ക് പറഞ്ഞു, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ സ്ലീപ്പ് ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ള ടിപ്സൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ, നല്ലൊരു ജീവിതത്തിനും ആരോഗ്യത്തിനും ശരീരത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച സമ്മാനമാണിത് ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത്, സുഖകരമായ ഉറക്കം അല്ലേ. ടിപ്സ് ഓർത്തിരുന്നാൽ മാത്രം പോരാട്ടോ, അതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ 360 degree നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വരെ മറ്റൊരു വിഷയവുമായി ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട്. അതുവരെ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക, ഉന്മേഷത്തോടെ ഉണരാൻ നോക്കുക. സ്ലീപ് വെൽ, ലൈഫ് ഫ്രഷ്, സ്റ്റേ എനർജറ്റിക്. ദിസ് ഇസ് ആർ ജെ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 degree. ബൈ ബൈ.

0: ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com കേട്ട് കേട്ട്

0: ഹായ്, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമിഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
2: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ് ഉണരുകയായി. അഹല്യ ഹെറിറ്റേജ് വില്ലേജും അഹല്യ ഇവന്റ്സും ചേർന്നൊരുക്കുന്നു അഹല്യ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026. ഒക്ടോബർ 11 മുതൽ 20 വരെ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ. ഒക്ടോബർ 11 ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി KA തുളസി ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക വസന്തത്തിൽ വരും ദിവസങ്ങളിൽ VK ശ്രീകണ്ഠൻ MP, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ, രേവതി വയലാർ, TR അജയൻ, അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ MLA, ശ്രീ A പ്രഭാകരൻ MLA, TM ശശി MLA തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുര

അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.

0: സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2nd നാളെ. വാർത്തകൾ വിശദമായി. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: കൌൺസിൽ റെക്കമെൻഡ് റിമൂവിംഗ് അറസ്റ്റ് പവേഴ്സ് അണ്ടർ ജി എസ് ടി. കൌൺസിൽ റെക്കമെൻഡ് റേസിംഗ് ദി പ്രോസിക്യൂഷൻ ത്രെഷോൾഡ് ഫ്രം 1 crore to 5 crore. സോ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഫോർ എനിതിങ് ബിലോ 1 crore. Till now that's been the threshold. Now it's taken up to 5 crores. Anything below 5 crores, no prosecution.
0: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി KM ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-കാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരീശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരീശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300 വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
0: ദേശീയപാത 66 നാട്ടിക്കാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തെരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒളിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജയ് പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133. സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM. വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഈസ് RJ ഹീറ വിത്ത് യു. நம்ம டெய்லி பாக்குற சென்னைக்கு பின்னாடி நம்மளுக்கு தெரியாத பல லேயர்ஸ் இருக்கு. ஒரு காலத்துல ஐஸ் இங்க ஷிப்ல வந்திருக்கு, ஒரு ரயில்வே ஸ்டேஷன் சென்னையோட ரயில்வே ஸ்டேஷனையே ஸ்டார்ட் பண்ணிருக்கு, ஒரு மார்க்கெட் ஒரு ஜெனரேஷனோட மெமரிஸ் வந்திருக்கு, இன்னும் நம்ம காலடி கீழே ஆன்ஸ் கூட ஒரு செப்பரேட் சிட்டி மாதிரி வாழ்ந்துட்டு இருக்கு. கொஞ்சம் யோசிச்சு பாருங்க. இன்னைக்கு நாம சென்னையோட ஃபெமிலியர் பிளேசஸ பார்க்க போறது இல்ல, நம்ம பார்க்காம விட்ட ஸ்டோரிஸ கொஞ்சம் எக்ஸ்ப்ளோர் பண்ணலாம். ஹிஸ்டரி, பீப்புள், ரயில்வே, ஃபுட், சி, பயோடைவர்சிட்டி எல்லாமே மிக்ஸ் ஆன ஒரு டிஃபரெண்ட் சென்னை ட்ரிப். சோ நீங்க ரெடியா? நான் ரெடி. இது நம்ம பார்க்காத சென்னை. இது அஹலி FM 90.4 and this is RJ Heera with you. முதல் பாட்டுக்கான டைம், ஸ்டே டியூன் வித் RJ Heera.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഒരു സിറ്റിയിലെ ചില പ്ലേസസ് ഡിസപ്പിയർ ആയിടും, ബിൽഡിംഗ്സ് പോയിടും, മാർക്കറ്റ് പോയിടും, ആനാ പീപ്പിളോടെ മെമ്മറീസിൽ അത് ഇരുന്നിട്ടേ ഇരിക്കും. മൂർ മാർക്കറ്റ് അപ്പടി ഒരു ചെന്നൈ ലാൻഡ്മാർക്ക്. ചെന്നൈ സെൻട്രൽ പക്കത്തില് ഇരുന്ന് ഇന്ത മാർക്കറ്റ് ഓർഡിനറി മാർക്കറ്റ് മാതിരി മറ്റും ഇല്ല. ബുക്സ്, ആന്റീക്സ്, പെറ്റ്സ്, ഓൾഡ് ഒബ്ജെക്ട്സ്, കലക്ടബിൾസ്, പല ഡിഫറെന്റ് തിങ്സ് കിടക്കുന്ന ഒരു ഫാസിനേറ്റിംഗ് പ്ലേസ് ആയിരുന്നത്. എസ്പെഷ്യലി ഓൾഡ് ബുക്സ് തേടുന്ന പീപ്പിൾക്ക് മൂർ മാർക്കറ്റ് ഒരു ട്രഷർ ഹണ്ട് മാതിരി. ഒരു പർട്ടിക്കുലർ ബുക്ക് വേണുംനാ ഷോപ്പിൽ സെർച്ച് പണിട്ട് ഇരുന്ന മാതിരി ഇല്ല, റാൻഡമാ ഒരു ഷെൽഫില് കണ്ടുപിടിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അന്ന മാർക്കറ്റോടെ ആർക്കിടെക്ചറും അറ്റ്മോസ്ഫിയറും പീപ്പിൾ ഇൻട്രാക്ഷൻസും ഓൾഡ് മദ്രാസോടെ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് പണിരുന്നത്. ആ സിറ്റി ഗ്രോ ആകുമ്പോൾ ഡെവലപ്മെന്റ് വന്നത്, മാർക്കറ്റ് ഇവൻച്വലി ഡിസപ്പിയർ ആയിടുച്ചു. ഇന്നിക്ക് അന്ത പ്ലേസിൽ ഫിസിക്കലാ ഇല്ല, ആ മൂർ മാർക്കറ്റ് സ്വർണ്ണ ഒരു ജനറേഷൻക്ക് ഇമ്മീഡിയറ്റ ഒരു വിഷ്വൽ വരും. ഇത് ദാ സിറ്റി മെമ്മറി. ബിൽഡിംഗ്സ് ഡിസപ്പിയർ ആകല, ആ മെമ്മറീസ്ക്ക് ഡെമോലിഷൻ ഓർഡർ കൊടുക്ക മുടിയാത്. ഇപ്പൊ അടുത്ത പാട്ട് കാണാൻ ടൈം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യൂസ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. ചെന്നൈ ഹിസ്റ്ററിന തമിഴ് പീപ്പിൾ ബ്രിട്ടീഷ് ട്രേഡേഴ്സിന് മറ്റും നനയ്ക്ക കൂടാതെ ഇന്ത്യ സിറ്റിയിലെ പല കമ്മ്യൂണിറ്റീസ് വന്ന് സെറ്റിലായിരിക്കും. അതിൽ അർമീനിയൻ കമ്മ്യൂണിറ്റിയും ഇമ്പോർട്ടൻറ്റ്. ജോർജ് ടൗൺ ഏരിയയിൽ അർമീനിയൻ ചേർച്ച് ഇരിക്കു. ഒരു സിറ്റിയോട് ബിസി കൊമേഴ്ഷ്യൽ ഹാർട്ടുക്കുള്ള സെഞ്ചുറീസ് ഓൾഡ് കമ്മ്യൂണിറ്റിയോടെ ട്രേസസ് സർവൈവ് ആകുത്. അർമീനിയൻ ട്രേഡേഴ്സ് ഇന്ത്യയോട് ഡിഫറെൻ്റ് പോർട്സ്ക്ക് വന്ന് ട്രേഡ് പണിനാങ്ക. മദ്രാസും അവങ്ങ നെറ്റ്വർക്കില് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിടിച്ചു. ഒരു ചേർച്ച് ബിൽഡിംഗ് മറ്റും പാത്ത ഓൾഡ് ബിൽഡിംഗിന് കടന്നു പോയിട്ടില്ല. ആനാ അത് ആക്ച്വലി മൈഗ്രേഷൻ, ട്രേഡ്, റിലിജിയൻ, ഫാമിലി ഹിസ്റ്ററി പല ലെയേഴ്സ് പ്രിസർവ് പണു. തിങ്ക് പണുങ്ക, നമ്മ ഡെയിലി ട്രാവൽ പണ്ട ചെന്നൈ റോഡ്സ്ല ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നാടി വേറെ ലാംഗ്വേജ് പേസിന് ട്രേഡേഴ്സ് നടന്നിരിക്കലാം. അവങ്ക ബിസിനസ് ഇരുന്നിരിക്കലാം. അവങ്ക ഫാമിലീസ് ഇങ്ങ വാഴ്ന്നിരിക്കലാം. ചെന്നൈ ഒരു സിംഗിൾ കൾച്ചറൽ സിറ്റിയില് പോട്ട് സിറ്റിയാ ഇരുന്നതിനാല് ഡിഫറെന്റ് പീപ്പിൾ, ലാംഗ്വേജസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇങ്ങ വന്ന് മിക്സ് ആയിരിക്കും. അതിനാല് ചെന്നൈയെ ഹിസ്റ്ററി അണ്ടർസ്റ്റാൻഡ് പണ്ണ ബിൽഡിംഗ്സ് മറ്റും പാക്ക കൂടാതെ അന്ത ബിൽഡിംഗ്സ്ക്കുള്ള ഇരുന്ന പീപ്പിളോട് സ്റ്റോറീസും പാക്കണം. ഇപ്പോ അടുത്ത പാട്ട് കാണാൻ ടൈം. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. നമ്മ ചെന്നൈയില് ബർമ ബസാറിന് ഒരു പ്ലേസ് ഇരിക്കു. നെയിം ഇറ്റ് സെൽഫ് ഒരു ക്വസ്റ്റൻ ക്രിയേറ്റ് പണു, ബർമ ചെന്നൈക്ക് എന്ന കണക്ഷൻ? ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ഇത് നമ്മ നേരം. ഇൻ ദ സ്റ്റോറി മൈഗ്രേഷനോട് സ്റ്റോറി. ബർമ ഇപ്പോ മ്യാൻമർ. പൊളിറ്റിക്കൽ ചേഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്ന കാലത്തിൽ ബർമാവിലിരുന്ന് പല ഇന്ത്യൻ ഫാമിലീസ് ഇന്ത്യക്ക് തിരുമ്പി വന്നാങ്ക. അവങ്ക ചെന്നൈയിലെയും സെറ്റിൽ ആണാങ്ക. അന്ത മൈഗ്രേഷനോട് മെമ്മറീസ് ആൻഡ് കൊമേഴ്ഷ്യൽ ഐഡന്റിറ്റിയിൽ ബർമ ബസാറും ഒരു പാർട്ട്. ഇന്നിക്ക് നമ്മ ബർമ ബസാർ പറ്റി പേസുമ്പോൾ ഇലക്ട്രോണിക്സ്, ആക്സസറീസ്, വാച്ചസ്, ഗാഡ്ജറ്റ്സ് തന്നെ ഇമ്മീഡിയറ്റാ ഞാപകം വരും. ആനാ ബിഹൈൻഡ് ദാറ്റ് നെയിം ഒരു മൈഗ്രേഷൻ ഹിസ്റ്ററി ഇരിക്കു. ഒരു മാർക്കറ്റോട് നെയിം സംടൈംസ് ജസ്റ്റ് ബ്രാൻഡിംഗ് ഇല്ല, അത് ഒരു കമ്മ്യൂണിറ്റിയോട് ജേർണിയെ ക്യാരി പണലാം. ബർമാന്ന് ഒരു കൺട്രി നെയിം ചെന്നൈയോട് സ്ട്രീറ്റ്ല സർവൈവ് ആകുത്. അത് നമ്മ സിറ്റി എപ്പടി ഡിഫറെന്റ് പ്ലേസസോട് കണക്ട് ആകിരുന്നതെന്ന് റിമൈൻഡ് പണിത്. ചെന്നൈ മാപ്പില് ഒരു സ്മോൾ മാർക്കറ്റ്, ആനാ അത് ഒരു ഇന്റർനാഷണൽ മൈഗ്രേഷൻ സ്റ്റോറിയോട് ടൈനി ചാപ്റ്റർ. ഇന്ന് മെമ്മറീസുക്ക് തിരുമ്പി പോയിട്ട് അപ്പുറം നമ്മ പാട്ട് കേൾക്കലാല്ല. ഇപ്പൊ പാട്ട് കണ്ടായി. ഇത് അഹലി എഫ് എം 90.4 and this is RJ Hira with you. This is Ahalya FM 90.4.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ചെന്നൈയിലെ മെജോറിറ്റി പീപ്പിൾ മോർണിംഗ് എഴുന്ന് വർക്ക് പോകുമ്പോൾ ഒരു വേറെ ചെന്നൈ ഓൾറെഡി വർക്ക് പണിയിട്ട് ഇരിക്കും. ഇത് അഹല്യ എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. കാസിമേഡ് ഫിഷിംഗ് ഹാർബർ സൈഡില് ഏർലി മോർണിംഗ് ലൈഫ് ரொம்ப ഡിഫറെന്റ്. നിങ്ങൾ സിനിമയിലെല്ലാം പാത്തിരിപ്പീങ്ക, ബോട്ട്സ് റിട്ടേൺ ആകും, ഫിഷർമാൻ ക്യാച്ച് അൺലോഡ് പണുവാങ്க, ഫിഷ് സോർട്ടിംഗ് നടക്കും, ഓക്ഷൻസ് നടക്കും, ട്രാൻസ്പോർട്ട് எல்லாமே ഫാസ്റ്റാ നടക്കും. നമ്മ സൂപ്പർ മാർക്കറ്റില് നീറ്റ്ലി പാക്ഡ് ഫിഷ് പാക്കറ്റ് പാക്കറോ, ആനാ അത് ഇങ്ങ സ്റ്റാർട്ട് ആകല, അതുക്ക് മുന്നാടി ഒരു ഹോൾ ചെയിൻ ഇരിക്ക്. നൈറ്റ്ല സീക്ക് പോണ ബോട്ട്സ്, ഏർലി മോർണിംഗ് റിട്ടേൺസ്, ക്യാച്ച് അൺലോഡ്, സ്പീഷസ് സെപ്പറേറ്റ് പണ്றது, ബയേഴ്സ് ബാർഗെയിൻ പണ്றது, ഐസ് യൂസ് பண்ணி ഫിഷ് പ്രിസർവ് பண்றது, அப்புறம் டிஃபரண்ட் பார்ட்ஸ் ஆஃப் சென்னைக்கு ட்ரான்ஸ்போர்ட். ஒரு ஃபிஷ் நம்ம கிச்சனுக்கு வர்றதுக்கு முன்னாடி எவ்வளவு பீப்பிளோட வர்க் அதுல இருக்கு. அந்த ஹார்பர்ல ஒரு இம்பார்ட்டன்ட் திங் என்னன்னா, சீ இட்செல்ஃப் அன்பிரடிக்டபிளா இருக்கும். வெதர், வேவ்ஸ், விண்ட், ஃபிஷ் அவைலபிலிட்டி எல்லாமே டெய்லி டிசிஷன் எஃபெக்ட் பண்ணும். நம்ம பிளேட்ல இருக்கிற ஃபிஷ் ஒரு டிஷ் மட்டும் இல்ல, அது ஃபிஷர் மேனோட லேபர், சீயோட அன்சர்டனிட்டி, மார்க்கெட்டோட ஸ்பீட் எல்லாமே கனெக்ட் பண்ற ஒரு ஸ்டோரி. இந்த மாதிரி நிறைய சினிமாஸ்ல இந்த மாதிரி கடல் சீன்ஸ் ரொம்ப ஷூட் பண்ணியிருக்கு. அது சென்னையோட ஒரு சால் மாதிரி. இப்போ சோல அடுத்த பாட்டு கேட்கலாம். இது அஹல்யா எஃப்எம் 90.4 and this is RG Heera with you. Stay tuned.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: അഹല്യ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടാളും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: Tune into Ahalya FM 90.4. ഇനി Ahalya FM Play Store-ലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു Ahalya FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളർ

0: ചലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും ഒക്ടോബർ 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in, ഫോൺ 9496000133.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ട്യൂൺ ഇൻ ടു അഹലിയ FM 90.4. ഇനി അഹലിയ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹലിയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: സ്റ്റോറി ഓഫ് ലൈഫ്.
6: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
7: ഈ ഒരു ലൈഫില് നമ്മുടെയോ നമ്മുടെ ചുറ്റുമുള്ളവരുടെയൊക്കെ വയസ്സും ആയുസ്സും ഒക്കെ നമ്മളെങ്ങനെ കണക്ക് കൂട്ടുന്നവരാണല്ലേ. നമ്മൾ പറയാറുണ്ട്, എനിക്കിപ്പോൾ ഇത്ര വയസ്സായി, ഇനിയിപ്പം എത്ര കാലം ബാക്കിയുണ്ടാവും, ഇത്രയും വർഷം ഞാൻ എന്ത് നേടി, അയ്യോ എനിക്ക് ഇത്ര വയസ്സായോ എന്നൊക്കെ നമ്മളിങ്ങനെ ആകുലപ്പെട്ട് നമ്മുടെ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെ ഓർത്ത് വെറുതെ സമയം കളയുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലേ. ഞാൻ മാത്രമായിരിക്കില്ല, നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും പ്രായമായോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. വലിയൊരു വയസ്സ് കിട്ടുക, 70-80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണാറുമുണ്ട്. എന്നാൽ ആ ചിന്തകൾക്കിടയിൽ നമ്മൾ ചോദിക്കാൻ മറക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഈ ജീവിച്ചു തീർത്ത കാലം അത്രയും നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷത്തോടെയാണോ ജീവിച്ചത്? അതോ വെറുതെ ഇങ്ങനെ ശ്വാസം എടുത്ത് വയസ്സ് കൂട്ടി ജീവിച്ച് തീർക്കുക മാത്രമാണോ ചെയ്തത്? വർഷങ്ങളുടെ എണ്ണം കൂട്ടിവെച്ചത് കൊണ്ട് മാത്രം ഒരു ജീവിതം മനോഹരമാകണമെന്നില്ല. സന്തോഷവും ആത്മസംതൃപ്തിയും ഇല്ലാതെ 100 വർഷം ജീവിച്ചിരുന്നിട്ടും യാതൊരു കാര്യവുമില്ല അല്ലെ. എടോ, നമ്മളുള്ള ജീവിതത്തിൽ എത്രമേൽ സന്തോഷിക്കുന്നു, എത്രത്തോളം സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നു എന്നതിലാണ് യഥാർത്ഥത്തിൽ കാര്യം. അല്ലാതെ നമ്മൾ എത്ര നാൾ എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നതിൽ അർത്ഥമൊന്നുമില്ല. കിട്ടിയ ലൈഫ് എങ്ങനെ മനോഹരമാക്കാം, കിട്ടിയ ലൈഫ് എത്രത്തോളം സന്തോഷിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ പലപ്പോഴും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തെ സന്തോഷങ്ങളെ ഭാവിയിലേക്ക് മാറ്റിവെക്കാറാണ് പതിവ് അല്ലേ. ഇപ്പം പ്രസന്റിലുള്ള സന്തോഷം ഏയ് ഇപ്പം വേണ്ട, പിന്നെ ആവാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് മാറ്റിവെക്കും. എൻ്റെ കരിയറിലെ ആ ഒരു ലക്ഷ്യം, ആ ഒരു വലിയ ലക്ഷ്യം പൂർത്തിയായതിന് ശേഷം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം, സാമ്പത്തികമായിട്ട് ഞാനൊരു നിലയിലെത്തിയ ശേഷം, അതിനൊക്കെ ശേഷം ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച് തുടങ്ങാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? പക്ഷേ ആ വലിയ സന്തോഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നതിനിടയിൽ പ്രകൃതി നമുക്ക് നൽകുന്ന കൊച്ചു കൊച്ച് പ്രഭാതങ്ങളെയും പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള നിമിഷങ്ങളെയും നമ്മൾ അറിയാതെ അവഗണിച്ച് കളയാറാണ് പതിവ്. ജീവിതം എന്നത് ഭാവിയിൽ എപ്പോഴോ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമല്ല, അതിന്ന് ഈ നിമിഷത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു പൂവ് വിരിയുന്നത് നോക്കൂ, അത് ചിലപ്പോൾ മണിക്കൂറുകൾ മാത്രമായിരിക്കും ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നത്. എന്നാൽ ആ നിൽക്കുന്ന സമയത്ത് അത് ചുറ്റുമുള്ള ലോകത്തിന് നൽകുന്ന സുഗന്ധം, ഭംഗി അല്ലേ, അതെത്ര എത്ര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് സ്വന്തം മനസ്സിന് സമാധാനമായിട്ട് പുഞ്ചിരിയോടെ ജീവിച്ചു തീർക്കാനായിട്ട് സാധിക്കുക എന്നതാണ് യഥാർത്ഥ വിജയം. നമ്മുടെ കരിയറിലെ ഓട്ടങ്ങൾക്കിടയിലും ഉത്തരവാദിത്തങ്ങൾക്കിടയിലും മനസ്സിന് സന്തോഷം നൽകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കായിട്ട് അല്പം സമയം കണ്ടെത്തുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഈയൊരു പ്രകൃതിയെ ആസ്വദിക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, പ്രിയപ്പെട്ടവരോട് ഇടയ്ക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുക, വിശക്കുന്ന മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ജീവിതത്തിൻ്റെ വലിയ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ദിവസങ്ങളെ എണ്ണം കൊണ്ട് അളക്കേണ്ട കാര്യമില്ല, മറിച്ച് ആ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ആഴം കൊണ്ട് അളക്കാനായിട്ട് പഠിക്കുക. നാളെക്കുറിച്ചുള്ള അനാവശ്യമായ ആശങ്കകളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ദിവസം, ഈ ഒരു രാത്രി, ഇത് വളരെ സന്തോഷത്തോടുകൂടി പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു സന്തോഷമാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വെളിച്ചമെന്ന് പറയുന്നത്. സോ പ്രസന്റിൽ ജീവിക്കാം നമുക്ക്. എണ്ണത്തിലല്ല, ക്വാളിറ്റിയിലാണ് കാര്യം. ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, എത്രത്തോളം നല്ലതുണ്ട്, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നതിലാണ് കാര്യം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെയും പരിഗണനയോടെയും പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. നമ്മളെ തേടിയെത്തുന്നവർക്ക് സഹായം ചെയ്യാനും അവരുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കാനും അവർക്ക് അർഹിക്കുന്നതിലും വലിയ സ്ഥാനം നൽകാനും നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കൂ, നമ്മൾ ഇത്രയധികം പരിഗണനയും സ്നേഹവും കൊടുക്കുന്ന ചില മനുഷ്യരിൽ നിന്ന് നമുക്ക് തിരികെ ലഭിക്കുന്നത് എന്തായിരിക്കും? പലപ്പോഴും തികഞ്ഞ അവഗണനയായിരിക്കും, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കാണും. നമ്മുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന പെരുമാറ്റങ്ങളായിരിക്കും അവർ നൽകുക. നമ്മൾ എത്രത്തോളം അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അവർ നമ്മളെ അവഗണിച്ചങ്ങ് തള്ളും. ആ സമയത്താണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുള്ളത്, എൻ്റെ ആത്മാഭിമാനത്തേക്കാൾ വലുതാണ് മറ്റൊരാളുടെ മുന്നിൽ ഞാൻ ഇരന്ന് വാങ്ങുന്ന ഈ പരിഗണന? അത് നമ്മൾ ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ കൃത്യമായി പഠിച്ചേ മതിയാകും. നമ്മെ പരിഗണിക്കുന്നവരെ മാത്രം തിരികെ പരിഗണിക്കാൻ മാത്രമല്ല, നമ്മെ അനാവശ്യമായി അവഗണിക്കുന്നവരെ അതേ നാണയത്തിൽ തിരികെ അവഗണിച്ച് മാറ്റി നിർത്താനും നമ്മൾ പഠിക്കണം. ഇതിനർത്ഥം മറ്റുള്ളവരോട് പകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തണമെന്നൊന്നുമല്ല, മറിച്ച് സ്വന്തം വിലയും സമയം മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിന് വില കൽപ്പിക്കാത്ത ഒരിടത്ത്, നിങ്ങളുടെ വാക്കിന് പ്രാധാന്യം നൽകാത്ത ഒരു കൂട്ടായ്മയിൽ വീണ്ടും വീണ്ടും ചെന്ന് നിൽക്കുന്നത് സ്വന്തം ആത്മാഭിമാനത്തെ സ്വയം തകർത്ത് കളയുന്നതിന് തുല്യമാണ്. സ്നേഹവും പരിഗണനയും എപ്പോഴും ഒരു ടൂ വേ സ്ട്രീറ്റ് കരാറാണ്, മനസ്സിലായോ? അതായത് രണ്ട് സൈഡിൽ നിന്നും വേണം, അത് കൊടുക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാവരുത്, പരസ്പരം കൈമാറേണ്ട ഒന്നാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായിട്ട് നിങ്ങളുടെ വാതിലുകൾ തുറന്നിടുക, എന്നാൽ നിങ്ങളെ നിസ്സാരമായി കാണുന്നവരുടെ മുന്നിൽ അനാവശ്യമായിട്ട് താഴ്ന്നു കൊടുക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ആ വാതിലുകൾ അങ്ങ് കൊട്ടിയടയ്ക്കുക. നോ എന്ന് പറയാനായിട്ട് പഠിക്കുക. നിങ്ങളുടെ സമയവും ഊർജവും നിങ്ങളെ ബഹുമാനിക്കുന്ന നല്ല മനുഷ്യർക്കായിട്ട് മാത്രം മാറ്റിവെക്കുക. അവഗണിക്കുന്നവരുടെ പുറകെ പോയിട്ട് സ്വന്തം സമാധാനം കളയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ആ ഒഴിഞ്ഞു മാറലുകളെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് സ്വന്തം വഴിയിലൂടെ അങ്ങ് നടക്കുന്നത്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഈ ഒരു ബൗണ്ടറി അത് അത്യാവശ്യമാണ്. നിങ്ങളെ അവഗണിക്കുന്നവരോട് തർക്കിക്കാനോ വഴക്കിടാനോ നിൽക്കരുത്. പകരം നിശബ്ദമായി അവർക്കുള്ള ഇടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറച്ചു കൊണ്ടുവരിക. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിച്ച് തുടങ്ങുമ്പോൾ ലോകവും നിങ്ങളെ ബഹുമാനിച്ച് തുടങ്ങും. സ്വന്തം ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുന്നത് അഹങ്കാരമൊന്നുമല്ല, മറിച്ച് അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ചാരുതയാണ്. അവഗണനകൾക്ക് മുന്നിൽ തളർന്നു വീഴരുത്. നമ്മെ ആത്മാർത്ഥമായി പരിഗണിക്കുന്ന നല്ല മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും വേണം. അവഗണിക്കുന്നവർക്ക് അവരുടെ വഴികളിൽ നന്മകൾ ആശംസിക്കുക. സ്വന്തം ആത്മാഭിമാനത്തിന് വില കൊടുക്കുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ടേ ചുറ്റുമുള്ള മനുഷ്യരെ ആശ്രയിക്കാറുണ്ടല്ലേ. നമ്മുടെ കുടുംബാംഗങ്ങളാവാം, ഓഫീസിലെ സഹപ്രവർത്തകരാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളാവാം. ഒരു ചെറിയ സംശയം ചോദിക്കാനോ ചെറിയൊരു കാര്യം ചെയ്തു തീർക്കാനോ ഒക്കെ നമ്മൾ പെട്ടെന്ന് അവരെ സമീപിക്കാറുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെയും ചിരിയോടുകൂടി അത് ചെയ്തു തരികയും ചെയ്യും, അല്ലേ? ശരിയല്ലേ? പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, അതേ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് അവരെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക? നമ്മളെ സഹായിക്കാനായിട്ട് സന്മനസ് കാണിച്ച ആ മനുഷ്യർക്ക് പതുക്കെ അതൊരു വലിയ ബാധ്യതയോ ബുദ്ധിമുട്ടോ ആയിട്ട് മാറാനായിട്ട് തുടങ്ങും. പുറത്തു പറയാൻ കഴിയാത്ത മാനസിക ബുദ്ധിമുട്ടോടെ ആയിരിക്കും പിന്നീട് അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരിക. മറ്റുള്ളവരുടെ സ്നേഹത്തെയും സഹായിക്കാനുള്ള മനസ്സിനെയും നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയ്ക്കായിട്ട് ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങുന്നിടത്താണ് ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത്. ശരിയല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എപ്പോഴും മറ്റുള്ള മനുഷ്യരെ അനാവശ്യമായിട്ട് ആശ്രയിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശീലിക്കണം. ഏതൊരു കാര്യവും ആദ്യം വലിയ സന്തോഷത്തോടെ ചെയ്തു തന്നാലും തുടർച്ചയായുള്ള നമ്മുടെ ഇതേ ആവശ്യങ്ങൾ എത്ര സ്നേഹമുള്ള മനുഷ്യർക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ചെറിയ കാര്യങ്ങൾ സ്വയം പഠിച്ചെടുക്കാനും ചെയ്യാനും ഒരുപാടൊരുപാട് വഴികളുണ്ട്. സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുടെ സമയവും ഊർജവും കവർന്നെടുക്കുന്നത് അത് തികച്ചും ഒരു അനാസ്ഥ തന്നെയാണ്. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള തിരക്കുകളും മാനസിക പിരിമുറുക്കങ്ങളും കരിയറിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് നമ്മൾ അനാവശ്യമായിട്ട് കയറി ചെല്ലരുത്, ഭാരമായിട്ട് മാറരുത്. സഹായം ചോദിക്കുന്നത് തെറ്റാണോ എന്ന് ചിന്തിച്ചേക്കാം നിങ്ങൾ, ഒരിക്കലുമല്ല. എന്നാൽ സ്വയം ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം, തികച്ചും അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം സഹായം തേടുന്നതാണ് യഥാർത്ഥ മാന്യത. ആ ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്യണ്ടേ. ചെറിയ കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ട് ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു ആത്മവിശ്വാസമായിരിക്കും. എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന ആ ഒരു ധൈര്യം നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു ഒരു ഗാംഭീര്യം നൽകും. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്തു തീർക്കുന്ന മനുഷ്യരെ ലോകം എപ്പോഴും ബഹുമാനത്തോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. എപ്പോഴും പറയാറുള്ളത് പോലെ ഇൻഡിപെൻഡൻ്റ് ആവുക, നിങ്ങളുടെ മക്കളെയും അങ്ങനെ വളർത്തിയെടുക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം തന്നെ മറ്റൊരാളെ വിളിക്കുന്നതിന് മുമ്പ് ഇതെനിക്ക് സ്വയം പരിഹരിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ചെറിയ ശ്രമങ്ങൾ നിങ്ങളെ കൂടുതൽ മിടുക്കൾ ഒരു മനുഷ്യനാക്കി മാറ്റും. അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹത്തോടെ സഹായിക്കുന്ന മനുഷ്യരുടെ സമയത്തിന് വില കൊടുക്കുക. അവരുടെ അതിരുകളെ മാനിച്ച് അവരെ അനാവശ്യമായി ശല്യപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു വിവേകമാണ് ബന്ധങ്ങൾക്ക് കൂടുതൽ ആയുസ്സും ഭംഗിയും നൽകുന്നത്. മറ്റുള്ളവർക്ക് ഭാരമാകാതെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നമുക്ക് പഠിക്കാം. ചെറിയ കാര്യങ്ങൾ സ്വയം ചെയ്തു തീർക്കുന്ന ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരുടെ അതിരുകൾ ബഹുമാനിച്ച് പുഞ്ചിരിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ വിജയികൾക്ക് ലഭിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ afsc.ahalya.in. ഫോൺ 9496000133.
4: നവരാത്രി ദിനങ്ങളിൽ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദിവ്യപ്രഭയിൽ അഹല്യ ക്യാമ്പസ്.

സംഘത്തിൽ. വരും ദിവസങ്ങളിൽ വി കെ ശ്രീകണ്ഠൻ എം പി, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പ്രശസ്ത എഴുത്തുകാരൻ ആശാ മേനോൻ, രേവതി വയലാർ, ടി ആർ അജയൻ, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ എം എൽ എ, ശ്രീ എ പ്രഭാകരൻ എം എൽ എ, ടി എം ശശി എം എൽ എ തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി എത്തുന്നു. ഈ കലാവിരുന്നിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: സംഗീതത്തിനോടുള്ള ഒരു സ്നേഹം അങ്ങനെ ഈ ആർട്ടിസ്റ്റിനെ ചെന്നൈയിലേക്ക് എത്തിക്കുകയാണ്. ആക്ടറാണ്, സിംഗറാണ്, കമ്പോസറാണ്, സൗണ്ട് എഞ്ചിനീയറാണ്. പല കാര്യങ്ങളും പഠിക്കുകയും സിനിമയെപ്പറ്റി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് തമിഴ് സിനിമയുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ ഒരു കലാകാരൻ. തമിഴ് സിനിമയിൽ അത്തരത്തിൽ വേറിട്ടൊരു ശബ്ദം കൊണ്ടുവന്ന സംഗീത സംവിധായകനാണ് വിജയ് ആന്റണി. മെലഡിയും റിതമും മാത്രമല്ല, സോങ്ങിൽ ഒരു ഫ്രഷ് എനർജി കൂടി കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻസ് വളരെ പെട്ടെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. സിംഗറാണ്, കമ്പോസറാണ്, പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്, അങ്ങനെ പല വേഷങ്ങളിൽ നമ്മൾ എന്റർടൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും സംഗീതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രധാന യാത്ര എന്ന് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെയുള്ള, മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. തമിഴ് സംഗീത സംവിധായകൻ വിജയ് ആന്റണിയുടെ പാട്ടുകളിലൂടെ നമുക്ക് ഇന്ന് സഞ്ചരിക്കാം. സോ ആദ്യത്തെ ഗാനം അഴകായി പൂക്കുതേ എന്ന് പറയുന്ന മനോഹരമായൊരു ഗാനമാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമ അധികം പേര് ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചൊരു പാട്ടാണ്. ജാനകി അയ്യരും വി വി പ്രസന്നയും ചേർന്ന് പാടി, കലൈകുമാർ വരികൾ എഴുതി, വിജയ് ആന്റണി കമ്പോസ് ചെയ്ത് നിനൈത്താലേ എനിക്കും എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. ഒണാഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

വ്യത്യസ്തമായ സൗണ്ട്, കാച്ചി ട്യൂൺസ്, പിന്നെ കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്ന മെലഡീസ്. വിജയ് ആന്റണിയുടെ സംഗീതത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കും ഫാമിലിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. രാത്രിയാണ് അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഓഫ് ദ കോമ്പോസിഷൻസും നടന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഉറക്കത്തിന് കുറച്ചും കൂടെ പ്രാധാന്യം നൽകി രാവിലെ കമ്പോസ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാണുമ്പോൾ വളരെ കാമൻ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന ഒരാളാണ്. എന്റെ പാട്ടുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ പുറത്തു വരണം എന്ന് ചെറിയ വാശികളൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് എന്നാണ് വിജയ് ആന്റണി പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വലിയ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും ഒരു കമ്പോസർ എന്ന നിലയിൽ അങ്ങനെ തമിഴ് സിനിമയിൽ സ്വന്തമായ ഒരു മ്യൂസിക്കൽ സ്പേസ് ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിന്റെ അടുത്ത ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഡിഷ്യൂം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തു വരികൾ എഴുതി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത നെഞ്ചാംകൂട്ടിൽ എന്ന മനോഹരമായ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ആർ ജി ഹീര വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ ബീറ്റിനൊപ്പം നമ്മുടെ തല ഇങ്ങനെ ആട്ടി തുടങ്ങും അല്ലെ. ചിലത് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു മെലഡി നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ സ്റ്റക്കായിപ്പോ. അങ്ങനെ രണ്ട് ഫീലും ഒരുമിച്ച് തരാൻ സാധിക്കുന്ന ഒരു കമ്പോസറാണ് വിജയ് ആന്റണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഹീരയാണ്. വളരെ ക്യാച്ചി ആയിട്ടുള്ള ട്യൂൺസും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക്കൽ അറേഞ്ച്മെന്റ്സിനും പേര് കേട്ട വിജയ് ആന്റണിയുടെ സോങ്സ് ഒക്കെ നമ്മൾ ഒരിക്കൽ കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇടം നേടുന്ന പാട്ടുകളാണ്. ആ പ്ലേലിസ്റ്റിൽ വൺസ് ഇടം നേടിക്കഴിഞ്ഞാൽ പുറത്തു പോകാൻ സാധ്യത കുറച്ച് കുറവാണ്. അങ്ങനെ വളരെ മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വിജയ് ആന്റണിയുടെ മറ്റൊരു സിനിമയാണ് പിച്ചൈക്കാരൻ. പിച്ചൈക്കാരൻ എന്ന സിനിമ, ഒരു സിനിമയ്ക്ക് ആരെങ്കിലും പിച്ചൈക്കാരൻ എന്ന് പേരിടുമോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പലരും ഇൻഡസ്ട്രിയിൽ നിന്ന് ആ പേരിടണ്ട എന്ന് പറഞ്ഞെങ്കിലും ചില സിനിമകൾക്ക് അതിന്റെ ടൈറ്റിൽ ആ സിനിമയിൽ തന്നെ ഒളിച്ച് കിടപ്പുണ്ടാകും എന്ന് പറയുന്ന വിജയ് ആന്റണി ഈ ടൈറ്റിൽ വേണം എന്ന് വാശി പിടിക്കുകയും അങ്ങനെ കൊടുത്ത ഒരു പേരാണ് പിച്ചൈക്കാരൻ. ആൻഡ് ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. അതിന്റെ സെക്കൻഡ് പാട്ടും റിലീസ് ചെയ്തു. എന്തായാലും ഈ സിനിമയിലെ വളരെ നല്ലൊരു മെലഡിയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സുപ്രിയ ജോഷി പാടി, വിജയ് ആന്റണി കമ്പോസ് ചെയ്ത്, അണ്ണാമലൈ ലിറിക്സ് എഴുതി, പിച്ചൈക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. ഓണഹലി എഫ് എം 90.4 നമ്മൾ നെഞ്ചോരത്തിൽ എന്ന ഗാനം കേൾക്കാൻ പോകുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജി ഹീര, ഓണഹലി എഫ് എം 90.4.

പല പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പലരും തന്റെ സംഗീതത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലരും പല പാട്ടുകളിലും ഇടപെട്ടിട്ടുണ്ട്. ഒരു നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് മ്യൂസിക് ഡയറക്ടർ ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാട്ട്, ആ പാട്ട് പല സിനിമകൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചുവെങ്കിലും ആദ്യം വേട്ടക്കാരന് വേണ്ടി ഈ പാട്ട് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെ 7-8 സിനിമകളൊക്കെ താണ്ടിയതിനു ശേഷമാണ് ഫൈനലി വേലായുധം എന്ന സിനിമയിൽ ഈ പാട്ടെന്നത്. സോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ചില പാട്ടുകൾ അങ്ങനെയാണല്ലേ, അതിന് കറക്റ്റായിട്ടുള്ള ഒരു സമയം, കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുമ്പോൾ മാത്രമേ അത് നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. ആൻഡ് ഈ പാട്ട് ഏതാണെന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ പലർക്കും ഒരു ഞെട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്രയും താണ്ടിപ്പോയത്, അല്ലെങ്കിൽ ഇത്രയും ലേറ്റായിട്ട് നമ്മൾ കേട്ടത് എന്ന് നമ്മൾ ഞെട്ടിപ്പോവും. കാരണം വേലായുധം എന്ന സിനിമയിലെ മുളച്ചു മൂന്ന് ഇലയെ വിടല എന്ന് പറയുന്ന പാട്ടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മൾ അറിയാതെ തന്നെ ആ പാട്ടുകളുടെ പിന്നിൽ പല കഥകളും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് റിജക്ഷനുകൾ ശേഷം വേലായുധം എന്ന സിനിമയിൽ ഈ പാട്ട് നമ്മൾ കേട്ടു. ആൻഡ് ഒരു റിജക്ഷനും ഇല്ലാതെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ട് എടുത്തു എന്ന് തന്നെ പറയണം. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിവേക വരികൾ എഴുതി വി പ്രസന്നയും സുപ്രിയ ജോഷിയും ചേർന്ന് പാടിയ പാട്ട്, ഫ്രം ദ മൂവി വേലായുധം, കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി. ഓൺ അഹലി FM 90.4 നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: മുളകാമുക്കുത്തി കടുക കണിന്ത കായ്ത്തോട്ടം നീദാന.
1: സിംഗേഴ്സുമായി വളരെ നല്ല ബോണ്ട് കീപ്പ് ചെയ്തിരുന്ന ഒരു സംഗീത സംവിധായകനാണ് വിജയ് ആന്റണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പല പാട്ടുകളിലും എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകനാണ് വിജയ് ആന്റണി. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ പോലെയുള്ള പല സിംഗേഴ്സിനെയും വെച്ച് പല പാട്ടുകളും അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴായി ട്രൈ ചെയ്ത് പാടി പാടി ഇഷ്ടപ്പെട്ടു പോയൊരു പാട്ടായിരുന്നു കൃഷ്ണന് ചിന്നത്താമര എന്ന് പറയുന്ന പാട്ട്. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചൊരു പാട്ടാണ് ഈ പാട്ട്, എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞ് കൃഷി ചോദിച്ചു മേടിച്ചൊരു പാട്ടാണ്. സോ വിജയ് ആന്റണിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പോസിഷൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു പാട്ട് തന്നെയാണ് വേട്ടക്കാരൻ എന്ന സിനിമയിലെ ചിന്നത്താമര. ഒരു ഇംഗ്ലീഷ് റാപ്പ് പോർഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മെലഡി വരുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ബീറ്റും ഉള്ള ഒരു പാട്ടാണ്. സോ അങ്ങനെ ഒരുപാട് പാട്ടുകളുടെ പല പല പല പല വേർഷൻസിന്റെ ഒരു മിക്സാണ് ഈ ഒരു പാട്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിവേക വരികൾ എഴുതി കൃഷും സുചിത്രയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി വേട്ടക്കാരൻ, കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി. ഓൺലി ഓൺ അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. Stay tuned. Yeah.

സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ സംഗീതത്തിനോട് ഒരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു സംഗീത യാത്ര എവിടെയൊക്കെയോ ആരംഭിക്കണമെന്ന് കുഞ്ഞു മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നു, ആൻഡ് അതിൻ്റെ പുറകെ നമ്മൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആൻഡ് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതും അത്ര ചെറിയ കാര്യമല്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫ്രണ്ട്സിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു, സ്വന്തമായി കമ്പോസ് ചെയ്ത് സ്വന്തമായി ലിറിക്സ് എഴുതി പാട്ടുകൾ പാടുകയും അങ്ങനെ ചെയ്യുന്ന പാട്ടുകൾക്ക് വല്ലാതെ എപ്രിസിയേഷൻ കിട്ടുന്ന ഒരു പോയിന്റ് വരുമ്പോഴാണ് ഓക്കെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത്. അങ്ങനെ കോളേജിലും കോമ്പറ്റീഷൻസിലും ഒക്കെ പോയി പാടുന്നു, അങ്ങനെ സ്വന്തമായി കമ്പോസ് ചെയ്ത പാട്ടുകൾക്കൊക്കെ പ്രൈസ് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഇതിലെന്തോ ഉണ്ട് എന്ന് തീരുമാനിക്കുകയും ഒരു കമ്പോസർ ആകണമെന്ന ഡിസിഷൻ അദ്ദേഹം എടുക്കുകയും അവിടെ നിന്നായിരുന്നു. സോ അതൊരു ജീവിതത്തിലെ ഒരു ഒരു വല്ലാത്തൊരു ടേൺ ആയിട്ട് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഡിസിഷനായി അദ്ദേഹം കാണുന്നതും ബീങ് എ കമ്പോസർ എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് ഒതുങ്ങി നിന്നില്ല. ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും റൈറ്ററായിട്ടും ഒക്കെ നമ്മൾ പല രീതിയിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ സംഗീതം തന്നെയാണ് എന്നും അദ്ദേഹത്തിന്റെ ജീവിതം. സോ ഇപ്പടി മഴയടിത്താൽ എന്ന പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാർത്തിക്കും സൈന്ദവിയും ചേർന്ന് പാടി നാ മുത്തുകുമാർ വരികൾ എഴുതി വെടി എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത ഗാനം. ഓൺ അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച്, നമ്മൾ ബ്രഞ്ച് എന്ന് പറയാറുണ്ട്. സ്റ്റേ പ്ലസ് വെക്കേഷൻ, സ്റ്റേക്കേഷൻ എന്ന് പറയാറുണ്ട്. വർക്ക് പ്ലസ് വെക്കേഷൻ, വർക്കേഷൻ. അതുപോലെ ചിൽ പ്ലസ് റിലാക്സ് ആണ് ചില്ലാക്സ് അല്ലെ. ഈ പാട്ട് അല്ലെങ്കിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു തമിഴ് ഗാനമാവാനുള്ള സാധ്യതയുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിൽ പ്ലസ് റിലാക്സ്, ചില്ലാക്സ്. ഈ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ റാൻഡംലി ഇങ്ങനെ ഒരു റെക്കോർഡിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂളായിട്ടിരിക്കൂ എന്ന് പറയുന്നതിന് പകരം ജസ്റ്റ് ചില്ലാക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വാക്ക് ഭയങ്കര ക്രേസി ആയിട്ട് തോന്നി. ചില്ലാക്സ് അതെന്ത് വാക്കാ? ചിൽ പ്ലസ് റിലാക്സ് തന്നെ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചില്ലാക്സ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഒരു വാക്ക് ഒരു ഓപ്പണിംഗ് വേർഡായിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്ത ഒരു പാട്ടാണ് വേലായുധം സിനിമയിലെ മറ്റൊരു ഹിറ്റ് ഗാനം. ഒരു ഡിഫറെന്റ് ലിറിക്സ് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ് ഈ സിനിമയിലെ ചില്ലാക്സ് എന്ന് പറയുന്ന സോങ്. സോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിന്റെ ലിറിക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളതെന്നും അതിനെത്ത വരികൾ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ തീർച്ചയായിട്ടും ഈ പാട്ട് പ്ലേ ചെയ്യാതെ വിജയ് ആന്റണിയുടെ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അന്നാമലൈ വരികൾ എഴുതി വേലായുധം എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക്കും ചാരുലത മണിയും ചേർന്ന് പാടി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ തന്നെയാണ് ഒരു പാട്ടുണ്ടാകുന്നത് അല്ലെ. അത്രയും പ്രഷ്യസ് ആയിട്ടും അത്രയും ഭംഗിയായിട്ടും അത്രയും മനോഹരമായി തന്നെയാണ് ഓരോ ക്രിയേഷനെയും അവർ നോക്കിക്കാണുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഓരോ പാട്ടും അദ്ദേഹത്തിന് ഫേവറേറ്റ് തന്നെയാണ്. പക്ഷേ ചില പാട്ടുകൾ അവർക്ക് തന്നെ തോന്നുമല്ലോ ഇത് ഹിറ്റാവും ഇത് ഹിറ്റാവും എന്ന്. ചിലത് തോന്നും ഓ ഇത് അത്ര ഹിറ്റാവാൻ സാധ്യതയില്ല, എൻ്റെ ഒരു മാക്സിമം എത്തിയിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നും. അങ്ങനെ അദ്ദേഹം പ്രതീക്ഷിക്കാതെ ഹിറ്റായ പാട്ടുകൾ ഏതൊക്കെയാണ് എന്ന് വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് മേരെ പിയ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട്, അതുപോലെ ഉസ്സുമലാരിസെ എന്ന് പറഞ്ഞിട്ട് ഉത്തമപുത്രനിൽ ചെയ്തിട്ടുള്ള ഈ പാട്ടുകളൊന്നും ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ആ ലിസ്റ്റിലുള്ള മറ്റൊരു പാട്ടാണ് ഉത്തമപുത്രൻ എന്ന സിനിമയിലെ തന്നെ ഇടിച്ച പച്ചരസി എന്ന് പറയുന്ന പാട്ട്. എനിക്ക് തോന്നുന്നു തമിഴ് കല്യാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലയാള കല്യാണങ്ങൾ എടുത്താൽ പോലും സേവ് ദ ഡേറ്റിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്യാണ വീഡിയോസിലൊക്കെ പലരും മാറ്റി നിർത്താൻ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടാണ് ഇടിച്ച പച്ചരസി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ടിന്റെ ഒരു ഓളമാണെങ്കിലും അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു സെലിബ്രേഷൻ ആണെങ്കിലും അത് ആ സോങ്ങിന്റെയും ബീറ്റിന്റെയും ലിറിക്സിന്റെയും ഒക്കെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ്. സോ ഈ പാട്ട് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. പക്ഷെ വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഡൌട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഇത്. പക്ഷെ ഇത് ഹിറ്റാകും എന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഒബ്വിയസ്ലി നല്ല പാട്ടുകൾ എന്നും സ്വീകരിച്ചു തന്നെ നമുക്ക് ശീലമുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അണ്ണാമലൈ വരികൾ എഴുതി രഞ്ജിത്തും സംഗീതയും വിനയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി ഉത്തമപുത്രൻ കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി ഓൺ അഹലി എഫ് എം 90.4. ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മുടെ കാലുകള് താളം പിടിക്കാൻ തുടങ്ങും അല്ലെ. അത്തരം ഒരു എനർജി പാട്ടുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേരാണ് വിജയ് ആന്റണി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അങ്ങനെ സ്വന്തമായ ഒരു സ്റ്റൈൽ കണ്ടെത്തിയ ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ചില പാട്ടുകൾ വിചാരിച്ച പോലെ ഹിറ്റാകാതിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമല്ലോ. അങ്ങനെ മീന മിനുക്കി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയും ആ പാട്ടും അത്ര അങ്ങ് ഹിറ്റായില്ല. സോ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, മനസ്സിലായി ഇത് അത്ര ഹിറ്റായില്ലല്ലോ. പക്ഷെ ഇതേ പാട്ടിന്റെ ട്യൂണിനെ ഒന്ന് മാറ്റി വേറെ രീതിയിൽ ഒന്ന് പാക്കേജ് ചെയ്ത പാട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏ ഉച്ചി മണ്ടേലെ എന്ന് പറയുന്ന പാട്ട്. സോ ഒന്ന് ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്തപ്പോൾ ആ പാട്ട് കയറി അങ്ങ് കൊളുത്തി എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് ആയിരുന്നു വിജയ് ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗാനം. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേട്ടക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അണ്ണാമലൈ വരികൾ എഴുതി കൃഷ്ണ അയ്യർ, ശോഭ ശേഖർ, ചാരുലത മണി, ശക്തിശ്രീ ഗോപാലൻ ചേർന്ന് പാടിയ പാട്ട് കമ്പോസ്ഡ് ബൈ വിജയ് ആന്റണി. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര, വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: സംഗീത സംവിധായകനാണ്, ഗായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്, അങ്ങനെ സിനിമയിലെ പല റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സംഗീതത്തിലൂടെ ഒരു ഐഡന്റിറ്റി കണ്ടെത്തിയ വിജയ് ആന്റണി എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ മറക്കാനാകാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താനാകാത്ത ഒരു ഗാനത്തെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് സോങ്. ആൻഡ് കുത്തുപാട്ടാണെങ്കിലും മെലഡി ആണെങ്കിലും കാച്ചി ആയിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഒരു സംഗീത സംവിധായകന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. പൊതുവെ ട്യൂൺ ഉണ്ടാക്കി ലിറിക്സ് എഴുതുന്ന ഒരു പതിവാണ് വിജയ് ആന്റണിക്കുള്ളത് എങ്കിലും ലിറിക്സിന് ട്യൂൺ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നത്. നല്ലൊരു ലിറിക്സ് കയ്യിൽ കിട്ടി, ഇനി ഇതിനെങ്ങനെയാണെങ്കിലും ട്യൂൺ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരു ചലഞ്ച് ആയിരുന്നുവെങ്കിലും, ഇപ്പൊ തമിഴ് പറയും, എന്നെ വെച്ച് കോമഡി കീമഡി എല്ലാം പള്ളയേ അബ്ദീന്, അങ്ങനെ ചോദിക്കുന്ന പോലെ ഇത് കോമഡിയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി എന്നാണ് ഈ പാട്ടിന്റെ ലിറിക്സ് കേൾക്കുമ്പോൾ പറഞ്ഞത്. കാരണം അത്രയും കാച്ചി ആയിട്ടുള്ള ലിറിക്സ് ആയിരുന്നു, പക്ഷെ ഇതിന് കമ്പോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് ആയിരുന്നു. ഞാൻ നാക്കുമുക്ക എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ തമിഴ് സിനിമയുടെ എനർജറ്റിക് സോങ് കാറ്റഗറിയിൽ ഒരു വേറിട്ട ഒരു എനർജി കൊണ്ടുവരാൻ സാധിച്ചത് ഈ സംഗീത സംവിധായകനിലൂടെയാണ്. സോ ഈ പാട്ട് പ്ലേ ചെയ്യാതെ വിജയ് ആന്റണിയുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പി വി പ്രസാദ് വരികളെഴുതി, കാതലിൽ വിഴുന്നേൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് ആന്റണി കമ്പോസ് ചെയ്ത് വിജയ് ആന്റണി തന്നെ പാടിയ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ഓൺ അഹലി എഫ് എ 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.
1: ഹേ ബഡി, ദിസ് ഈസ് എ സോങ് വിച്ച് ഈസ് ഗോണ ബി എ മാസീവ് ഹിറ്റ് ഓഫ് ദി ഇയർ. താങ്ക് യു.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിക്കുന്ന അഹല്യ ഫ്യൂച്ചർ സ്കോളേഴ്സ് ചാലഞ്ച് 2026 അന്തിമഘട്ടത്തിലേക്ക്. അഭിമാനകരമായ ഈ സംസ്ഥാനതല സ്കോളർഷിപ്പ് പോരാട്ടത്തിന്റെ സെമി ഫൈനലും ഗ്രാൻഡ് ഫിനാലെയും 10-11 തീയതികളിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. മിടുക്കരായ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ഈ വൻ പോരാട്ടത്തിൽ

0: ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 0492322688. മൊബൈൽ 9496000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.